0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പൂവച്ചൽ ഖാദറെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ വിഭാഗീയ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.
2: ശ്വാസോച്ഛ്വാസം ജീവന്റെ അടയാളമാണ്. ശ്വസന പ്രക്രിയയിലൂടെ ഓക്സിജൻ കലർന്ന ശുദ്ധവായു ശ്വാസകോശങ്ങളിൽ എത്തുകയും കാർബൺ ഡയോക്സൈഡ് കലർന്ന നിശ്വാസവായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഒരു മിനിറ്റിൽ ശരാശരി 14 മുതൽ 16 തവണ വരെയാണ് നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. ഒരു ദിവസം ഏകദേശം 23,000 തവണ നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. നാം അറിയാതെ നടക്കുന്ന ഒരു അനൈച്ഛിക പ്രവർത്തനമായതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. മൂക്കിലൂടെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന അന്തരീക്ഷവായു മൂക്കിനകത്തെ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ് ശ്വസന വ്യവസ്ഥയുടെ സങ്കീർണമായ നിരവധി പാതകൾ താണ്ടിയാണ് ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും കൈമാറ്റം നടക്കുന്ന വായു അറകളിൽ എത്തുന്നത്. പ്രധാന ശ്വാസനാളി ശാഖോപശാഖകളായി 23 തവണ വിഭജിച്ചാണ് ശ്വാസനാളികളുടെ ശൃംഖല വായു അറകളിൽ എത്തുന്നത്. പ്രാണായാമം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രാരംഭ പരിശീലന പദ്ധതിയാണിത്. ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലെ തെറ്റുകൾ തിരുത്തുകയും ശ്വാസകോശത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. 1-ാമത്തേതാണ് ഉദര ശ്വാസോച്ഛ്വാസം, അതായത് ഡയഫ്രമാറ്റിക് ബ്രീതിങ്, അബ്ഡോമിനൽ ബ്രീതിങ് എന്ന് പറയും. വജ്രാസനത്തിൽ നിവർന്നിരുന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം തുടർച്ചയായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഇതിനെ പൂരകം എന്ന് പറയുന്നു. വായു ഉള്ളിൽ പ്രത്യേകിച്ച് ശ്വാസകോശത്തിന്റെ അടിഭാഗത്ത് നിറയുന്നതിനനുസരിച്ച് ഉദരം പുറത്തേക്ക് വികസിച്ചു വരണം. ശ്വാസം വിടുന്നതിന് മുമ്പ് 1 നിമിഷം ശ്വാസം പിടിച്ചു നിർത്തുക. ഇതിനെ അന്തർകുംഭകം എന്ന് പറയുന്നു. ഇത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതിനെ രേചകമെന്ന് പറയുന്നു. ഉദരം തുടർച്ചയായി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. തുടർന്ന് ശ്വസിക്കുന്നതിന് മുമ്പ് 1 നിമിഷം ശ്വാസം പിടിച്ചു നിർത്തുക. ഇതിനെ ബാഹ്യകുംഭകം എന്നും പറയുന്നു. ഈ ശ്വാസോച്ഛ്വാസം തുടരുക. ഇതിനിടയിൽ പെട്ടെന്നുള്ള ചലനങ്ങളൊന്നും പാടില്ല. ശ്വാസോച്ഛ്വാസം മൃദുവായിരിക്കണം, തുടർച്ചയായിരിക്കണം, ലാഘവത്വവും വിശ്രമവും തരുന്നതായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഉദരം പുറത്തേക്ക് തള്ളി വരുന്നതിനാൽ ഉദരവും നെഞ്ചും തമ്മിൽ വേർതിരിക്കുന്ന പ്രാചീരം താഴേക്ക് വളയുന്നു. ഇതുമൂലം ശ്വാസകോശങ്ങളുടെ കീഴ്ഭാഗത്തുള്ള വായുസഞ്ചാരം വർദ്ധിക്കുന്നു. പ്രാചീരത്തിന്റെ ഈ താളനിബദ്ധവും ക്രമാനുഗതവുമായ ചലനം ഉദരത്തിലെ അവയവങ്ങളെ മൃദുവായി മർദ്ദിക്കുകയും അങ്ങനെ അവയുടെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. രക്തചംക്രമണത്തെയും ഇത് സഹായിക്കുന്നു. 2-ാമത്തേത് തൊറാസിക്

0: ബ്രീതിങ്. വജ്രാസനത്തിൽ ഇരുന്ന് കൊണ്ട് ഈ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉച്ഛ്വസനവും ശ്വസനവും നടക്കുന്നത് നെഞ്ചു ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ശ്വാസം രണ്ട് നാസാരന്ധ്രങ്ങളിൽ കൂടിയും സാവധാനത്തിൽ തുടർച്ചയായി വരികയും പോവുകയും ചെയ്യുന്നു. ഉദരചലനം നിയന്ത്രിക്കപ്പെടുന്നു. ഇതുമൂലം ശ്വാസകോശങ്ങളുടെ മധ്യഭാഗം നന്നായി വികസിക്കുന്നു. മൂന്നാമത്തേത് ക്ലാവിക്കുലർ ബ്രീത്തിങ്, തോളുകളുടെ ചലനത്താലുള്ള ശ്വാസോച്ഛ്വാസം. വജ്രാസനത്തിൽ നിവർന്നിരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തോളുകൾ ഉയർത്തുക, ഉദരപേശികൾ ചുരുങ്ങിയിരിക്കണം. വായുവിനെ ശ്വാസകോശങ്ങളുടെ മുകൾ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനാൽ ആ ഭാഗങ്ങൾക്ക് കൂടുതൽ വികാസമുണ്ടാകുന്നു. ശ്വാസകോശങ്ങളുടെ സാധാരണ ഉപയോഗിക്കാത്ത മുകൾ ഭാഗത്ത് ധാരാളമായി വായുപ്രവാഹം ഉണ്ടാകുന്നു. ഈ മൂന്ന് ഭാഗങ്ങൾ വേർതിരിച്ചുള്ള ശ്വാസോച്ഛ്വാസത്തെ അധമം, മധ്യമം, ആദ്യം എന്ന് പറയുന്നു. ഇത് മൂന്നും കൂടി ചേർന്ന ഫുൾ യോഗിക് ബ്രീത്തിങ്, പൂർണ്ണ യോഗിക ശ്വാസോച്ഛ്വാസത്തിൽ മുമ്പ് പറഞ്ഞ മൂന്ന് രീതികളും ഒന്നിച്ച് ചെയ്യുന്നു. ശ്വസിക്കുമ്പോൾ അബ്ഡമൻ, തൊറാസിക്, ക്ലാവിക്കുലർ എന്ന ക്രമത്തിൽ മൂന്ന് ഭാഗങ്ങളും ഉൾപ്പെടുന്നു. അതുപോലെ ഉച്ഛ്വസിക്കുമ്പോഴും ഉദരം, നെഞ്ച്, തോളുകൾ എന്നീ ക്രമത്തിൽ ഈ ഭാഗങ്ങൾ ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ഭാഗമാകുന്നു. മുഖത്ത് പിരിമുറുക്കം ഒട്ടുമില്ലാതെ സുഖപ്രദവും ശാന്തവുമായിട്ടായിരിക്കണം ഇത് പരിശീലിക്കേണ്ടത്.
1: വിഭാഗീയ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം കല്യാണ കച്ചേരി.

0: ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. എന്റെ പേര് വിഷ്ണു തമ്പി എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ കിളികല്ലൂർ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
2: മേഡത്തിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പാണ്ടിപ്പട.
1: സന്തോഷം.
2: അതെ അതെ. സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
1: ഉണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
2: ചെയ്യുന്നുണ്ട്. ശബ്ദവും നൽകുന്നുണ്ട്. ഇപ്പം പുതിയ ഫിലിമില് ഏതാണ് വർക്ക്?
1: ഇപ്പൊ ഈ ഇടയ്ക്ക് രണ്ട് സിനിമകൾ ചെയ്തിരുന്നു, മായമ്മ എന്ന് പറയുന്ന സിനിമയും, പിന്നെ ഉർവശി ചേച്ചി അഭിനയിച്ച എൽ ജഗദമ്മ എന്ന് പറയുന്ന സിനിമ.
2: ഓക്കെ. അപ്പോഴേ എനിക്ക് ഇന്ന് ആവശ്യപ്പെട്ട ഗാനം എന്ന് വെച്ചാല് സന്താന ഗോപാലം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള വി മധുസൂദനൻ നായരുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയ പ്രദോഷ കുങ്കുമം എന്ന് പറഞ്ഞ പാട്ടാണ്.
1: ഓക്കെ, വളരെ നല്ല പാട്ടാണല്ലോ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണോ?
2: ഭയങ്കര ഇഷ്ടമാണ് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്ന് വെച്ചാല്. നമുക്ക് അതൊരു സുഖമാണല്ലോ, വികാരമാണ്. അതെ അതെ,
1: മഴയും ജോൺസൺ മാഷും
2: പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
1: മഴയും ജോൺസൺ മാഷും കട്ടൻ ചായയും എന്ന് പറയുന്ന പോലെ,
2: കട്ടൻ ചായ എന്ന് പറഞ്ഞ, അതെ അതെ, അത് പുതിയ യുഗത്തിലുള്ളവര് അങ്ങനെ പറയുകയും ചെയ്തു. ആ സത്യത്തില് കറക്റ്റ് ആണ്. കാരണം പുള്ളി ഒരു ക്ലാസിക്കൽ സോങ് ആണെങ്കിലും സെമി ക്ലാസിക്കൽ സോങ് ആണെങ്കിലും മെലഡി ആണെങ്കിലും എല്ലാം തന്നെ അത് കേട്ടോണ്ടിരിക്കാൻ നമുക്കൊരു പ്രത്യേക ഇതാണ്. ഞാൻ ഗന്ധർവ്വന്റെ പാട്ടുകളൊക്കെ നമുക്ക് എത്ര കേട്ടാലും മതി വരത്തില്ല.
1: അപ്പൊ മഴ പെയ്യുമ്പോ
2: വെറൈറ്റി പാട്ടായതുകൊണ്ടാണ്.
1: മഴ പെയ്തോണ്ടിരിക്കുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ്?
2: മഴ പെയ്തോണ്ട് നിൽക്കുമ്പോഴേ ജോൺസൺ തന്നെ ഒരുപാട് പാട്ടുകൾ എനിക്കുണ്ട്. നല്ല എളുപ്പം കയറി വരുന്ന പാട്ടെന്ന് വെച്ചാല് പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക വസന്തം, സല്ലാപത്തിലെ
1: സല്ലാപ

0: പാട്ട്. ആഹാ.
1: ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. പിന്നെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം,
0: ആ
1: ഞാൻ ഗന്ധർവ്വനിലെ.
0: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ട് പഠിച്ചിട്ടില്ല, പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ആഹാ.
1: സന്താന ഗോപാലത്തിൽ ഇന്ന് ഞാൻ ആവശ്യപ്പെട്ട പാട്ട് നമ്മൾ ഒരുപാട് നാളുകളായി കേട്ടു, ഒരുപാട് നാളുകൾ. നല്ലൊരു മനോഹരമായ പാട്ടാണ്.
0: വേറെ എന്തൊക്കെയാ ഹോബീസ്?
1: വേറെ ഹോബീസ് റേഡിയോ കേൾക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹോബീസ്. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കേൾക്കും, പിന്നെ സിനിമയൊക്കെ കാണാറുണ്ട്. ടി വി ഇപ്പം കാണാനുള്ള വലിയ ടൈം ഇല്ലല്ലോ നമുക്ക്, അതാണ്. ഇപ്പം മൊബൈലായതിനു ശേഷം സിനിമകളാണെങ്കിൽ പോലും നമുക്ക് യൂട്യൂബിൽ ഇട്ടാലും കാണാം.
0: അതെ,
1: നമുക്കൊരു ചാനലിൽ സിനിമ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ഇല്ല, ചാനലുകളിലെല്ലാം സിനിമ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പം പണ്ടത്തെ കണക്കൊന്നും കാണാൻ തോന്നത്തില്ല. പരസ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണ്ടൊക്കെ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ പരസ്യമല്ലേ ഉള്ളായിരുന്നു. ഉദാഹരണമായിട്ട് ദൂരദർശനിലെ സിനിമകൾ തന്നെ സൺഡേകളിൽ വരുന്ന സമയത്ത് അടിച്ചൊരു സിനിമ.
0: അതെ, പണ്ട് ടി വിയിൽ ഒരു സിനിമ കാണാനായിട്ട് മാസങ്ങൾ നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലേ.
1: അതെ അതെ അതെ അതെ അതെ, ആഴ്ച വരണമേ ഉള്ളൂ. അത് അന്ന് നമ്മളെ ഈ 95-96 കാലഘട്ടത്തിലൊന്നും വീട്ടിൽ ടി വി ഇല്ല, അടുത്ത വീടുകളിലാണ് നമ്മൾ ടി വി കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അതൊക്കെ ഒരു കാലം തന്നെ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തില്ല.
0: ശരി, ഏതായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
1: പുതിയ സീരിയല് ഏതൊക്കെയാണ്
0: ഇപ്പൊ? രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സീ കേരളത്തിലെ സ്നേഹപൂർവം ശ്യാമ എന്ന് പറഞ്ഞ സീരിയല്, പിന്നെ ഒന്ന് സൂര്യ ടിവിയിലെ ചട്ടമ്പി പാറു.
1: ശരി,
0: ഓക്കെ
1: ഓക്കെ ഓക്കെ, താങ്ക് യു,
0: സന്തോഷം.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: എന്റെ കലാജീവിതം തുടങ്ങുന്നത് 3 വയസ്സിലാണ്. എന്നെ സ്കൂളിൽ ചേർത്ത് അന്ന് തന്നെ എന്നെ ഡാൻസ് പഠിക്കാനും എന്റെ അച്ഛനും അമ്മയും ചേർത്തിരുന്നു. ഞാൻ ആദ്യം ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിന്റെ അടുത്ത് നിന്നാണ്. ഏകദേശം 1 കൊല്ലം പഠിക്കുമ്പോഴേക്കും ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിരുന്നു. എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 വയസ്സുള്ളപ്പോഴാണ്. അന്ന് മുതൽ നിരവധി സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. അതിനുശേഷം 13 വയസ്സിലാണ് അഭിനയ ജീവിതം തുടങ്ങുന്നത്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കലാമണ്ഡലം ഗോപിനാഥ് മാഷിൻ്റെ അടുത്ത് ഒരു സീരിയലിന് വേണ്ടിയിട്ട് കുട്ടികളെ തിരയുന്നുണ്ട്, അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ ഞാൻ ആ സമയത്ത് മാഷിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം മാഷ എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ആദ്യത്തെ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നത്. അതൊരു കുട്ടികളുടെ സീരിയലായിരുന്നു. 4 കുട്ടികളായിരുന്നു ആ സീരിയലിലെ മെയിൻ കഥാപാത്രങ്ങൾ. അതിൽ 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ആയിരുന്നു അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. അന്ന് ശരിക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമായിരുന്നു അത്. ഞങ്ങൾ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെ എന്താ സൈക്കിൾ ഓടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതും അങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം അവിടെ നിന്ന് പരിചയപ്പെട്ട് പല ആളുകളും ടെലിഫിലിംസിനായിട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് സീരിയലുകൾ തുടങ്ങി. അന്ന് 13 എപ്പിസോഡ് വരുന്ന സീരിയലുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ടെലിഫിലിമിൽ നിന്നും സീരിയലിലേക്ക് കടന്ന് 13 എപ്പിസോഡ് സീരിയൽ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് മെഗാ സീരിയലിൻ്റെ കാലമായി. അപ്പോൾ 50 എപ്പിസോഡ്, അത് കഴിഞ്ഞ് 75 എപ്പിസോഡൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്ന മെഗാ സീരിയലിൻ്റെ ആ ഒരു ദൈർഘ്യം. പിന്നീട് അത് 300 എപ്പിസോഡായി, 1 കൊല്ലം നീണ്ടുപോകുന്ന സീരിയലായി. പിന്നെ 500, ഇപ്പോൾ 1000, 1500 എപ്പിസോഡ് വരെ പോകുന്ന മെഗാ സീരിയലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായിരുന്നു സീരിയലിൻ്റെ എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതിനിടയിൽ സിനിമകളും പലതും ചെയ്യാനുള്ള അവസരമുണ്ടായി. അതിലും വളരെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും, അതായത് ഡ്യൂറേഷൻ ചെറുതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും പലരും നോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഏകദേശം 15 സിനിമകളിൽ അഭിനയിച്ചു. സീരിയലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 100-ൽ സീരിയൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം അന്ന് അറിയില്ലായിരുന്നു ഇത്രയും കാലം എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ 1 എണ്ണം കഴിഞ്ഞ് അടുത്ത സീരിയൽ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു അഭിനയ ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 33 വർഷമായി ഞാൻ ഈ സീരിയൽ സിനിമാ രംഗത്ത് നിൽക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.

0: നമസ്കാരം.
1: ഞാനേ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തുനിന്ന് TR ഓമനയാണ്.
0: ഓമന മാഡം.
1: സംയോജനാണ്. അതെ അതെ, ആകാശവാണി തിരുവനന്തപുരത്തിന്റെ ആരാധികയാണ്. എല്ലാ പരിപാടികളും കേൾക്കും, കത്തുകൾ പാർട്ടിസിപ്പേറ്റും. അവിടെ പോയി ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
0: ആണോ?
1: സായന്ധനം എന്നൊരു പ്രോഗ്രാം ഉണ്ട് വയോജനങ്ങൾക്കായി, അതിലൊന്ന് പങ്കെടുക്കുന്നു. എനിക്ക് ആകാശവാണിയാണ് എന്റെ ജീവൻ എന്ന് പറയാം.
0: ഇപ്പോ സീരിയലുകളുടെ കാലത്ത് എന്തുകൊണ്ടാണ് ആകാശവാണി ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം?
1: ഞാനിതിന് 56 വർഷമായി. എന്റെ 10 വയസ്സ് മുതല് ആകാശവാണിയിലെ ആരാധന കേൾക്കുന്ന പരിപാടികളൊക്കെ വിജ്ഞാനപ്രദവും പാട്ട് മാത്രമല്ല, വിജ്ഞാനപ്രദങ്ങളായ ഒരുപാട് പരിപാടികൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്.
0: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
1: വായിക്കും. വായിക്കുന്ന വെച്ചാല് ഇവിടെ വായനശാലയുണ്ട്, കസ്തൂർബാ സ്മാരക വായനശാല. അവിടെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. അവരുടെ വായനാ മത്സരം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് കേരള ലൈബ്രറി കൗൺസിൽ നടക്കുന്നത്. അതിന് എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. 2 പ്രാവശ്യം എനിക്ക് താലൂക്ക് തലത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വായനശാല ഇവിടെ അടുത്തുണ്ട്, അത് ഓണാഘോഷവും BSC ക്ലാസ്സും ഒക്കെ ഉണ്ട്. അത് ആശാ റിക്രിയേഷൻ ക്ലബ് ARC എന്ന് ചുരുക്കപ്പെടുന്നത് യുവജന കൂട്ടായ്മ. അവര് ഒരു 85 മുതൽ തുടങ്ങിയതാണ്, അവിടെ അംഗമാണ്. അടുത്ത വീടിന്റെ തൊട്ടടുത്താണ്. അവിടെ വായനശാല മാത്രമാണ്, ഓണാഘോഷവും മറ്റു ഹോബീസ് ഒക്കെ ഇത്തവണ വായനാ ദിനമൊക്കെ അവിടെ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു.
0: ഇപ്പൊ അധികം കാണാൻ കഴിയാത്ത പല കാര്യങ്ങളാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. ആകാശവാണി സ്ഥിരം കേൾക്കാറുണ്ട്, വായനാശീലമുണ്ട്. മാഡം ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോ എന്തായാലും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ.
1: അപ്പോ
0: ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
1: പുതിയ പാട്ടുകളൊക്കെ ഇടയ്ക്കിടെ വരാറുണ്ട്. ചില പാട്ടുകളൊക്കെ അല്പം നിലനിൽക്കുന്ന പാട്ടുകളാണ്, പഴയ കാല പാട്ടുകളാണ്. ഇപ്പോ എത്രയോ കാലത്തിന് മുമ്പുള്ള പാട്ടുകളാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്.
0: ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്?
1: ആരോഗ്യം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ശ്രീമതി കെ സുദർശന സൈറ്റിച്ചിന് അന്തരിച്ചിട്ട് 1 വർഷമാകാൻ പോകുന്നു, 30-ാം തീയതി. ഈ വരുന്ന വയനാട് ദുരന്തത്തിന്റെ അന്നാണ് ടീച്ചർ മരിച്ചത്. അതോടുകൂടി അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന PS ഓർമ്മയായിട്ട് 1 വർഷമാകാൻ പോകുന്നു. അപ്പോ ഇവരുടെ അതിന് മലയാളത്തിന്റെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മ 11 May മരിച്ച ചരമവാർഷികം. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ലേലം എന്ന ചിത്രത്തിലെ ഉരുകി ഉരുകി അനുസ്മരണമാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്.
0: ഓക്കെ,
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ, മാഡത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല അറിവുകൾ പകർന്നു തന്നു, നല്ല ഒരു സമയമായിരുന്നു. താങ്ക് യു മാഡം.
1: ഓക്കെ, താങ്ക് യു.

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: മൂന്നാം വയസ്സിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഭരതനാട്യമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ കുറച്ച് കഥകളി ഒക്കെ പഠിക്കാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 2,000+ വേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക്. എൻ്റെ ഗുരുക്കന്മാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഭരതനാട്യം, അതിൻ്റെ കൂടെ മോഹിനിയാട്ടവും. കുച്ചിപ്പുടിക്ക് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ഡാൻസിൽ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ MFA ചേർന്നിരിക്കുന്നത്. ഭരതനാട്യം MFA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറായി. അതാണ് നൃത്തത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വിശേഷങ്ങൾ പങ്കിടാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
6: നമസ്കാരം മാഡം.
5: നമസ്കാരം, ആരാണ്?
6: എന്റെ പേര് ശൈലജ.
5: ശൈലജ, മാഡം എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്റെ നാടും അതിനടുത്ത് തന്നെയാണ്. ആ, ഞാനിപ്പോൾ കുണ്ടമൺകടവിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ അയൽക്കാരിയാണ്. മാഡം എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യായിരുന്നു?
6: ഓക്കെ,
5: ആ സീരിയലുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, സിനിമകളും അതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട്.
6: ഞാൻ കണ്ടിട്ടുണ്ട് തിരുമല വെച്ച്.
5: ആ ആ

0: അപ്പോ മാഡത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
1: ഞാൻ ഒഴിവ് സമയം ഞാൻ റേഡിയോയുടെ പാട്ട് തന്നെ കേൾക്കണം, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ആഹാ, പാട്ട് കേൾക്കലല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങള്?
1: വേറെ അങ്ങനെ ഇല്ല, ഞങ്ങളുടെ കൃഷി മലക്കറി എല്ലാം നട്ട് അങ്ങനെ കൃഷി ചെയ്തോണ്ടിരിക്കും രണ്ടുപേരും കൂടെ.
0: ആണോ? ആഹാ, അപ്പൊ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണോ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്?
1: അതെ അതെ അതെ.
0: എന്താണ് പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്ത് കാര്യമാണ്? നമുക്ക് ഇന്ന് ഇല്ല, പണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
1: പണ്ടത്തെ ഓർമ്മ, ഞങ്ങൾ സഹോദരങ്ങള് അമ്മയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പാട്ട് എഴുതി ആകാശവാണിയിൽ അയക്കാനും എല്ലാം. ഓ അങ്ങനെ അന്ന് ഞങ്ങൾക്ക് പാട്ടാണ്, ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും നല്ല പാടും. അതുകൊണ്ട്
0: ആഹാ, നമുക്ക് വേണ്ടി ഒരു രണ്ടു വരി പാടാമോ?
1: സുന്ദരരാത്രികൾ നിസാര ധരണി രാത്രികൾ.

0: വളരെ മനോഹരമായിരുന്നു. ഈ പാട്ടാണോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: അതെ, പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഈ പാട്ട് തന്നെ എനിക്ക് കേൾക്കാനും ആഗ്രഹം.
0: ഓക്കെ, ശരി. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം.
1: ഓ ശരി.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആരാ സംസാരിക്കുന്നത്?
1: മേഡം, എന്റെ പേര് സിന്ധു എന്നാണ്.
0: മേഡം എവിടുന്നാ വിളിക്കുന്നത്?
1: ഇവിടെ തിരുവല്ലം വണ്ടിത്തറ എന്ന് പറയും, പാലപ്പൂരം എന്ന് പറയും.
0: തിരുവനന്തപുരത്തുനിന്ന് അല്ലേ?
1: മേഡത്തിന് സുഖാണോ?
0: എനിക്ക് സുഖാണല്ലോ.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ ഞാനും മോളും.
1: മേഡം എവിടെ താമസിക്കുന്നത്?
0: ഞാൻ വലിയവിള കുണ്ടമൺകടവ്.
1: അറിയാം അറിയാം.
0: മോളിപ്പോ പുറത്ത് പഠിക്കുകയാണ്, MBBSന് വിദേശത്ത് പഠിക്കുകയാണ്.
1: അമ്മയ്ക്കും മൂക്കും സുഖമാണെന്ന് വിശ്വസിക്കും.
0: സുഖാണ്. പാട്ട് കേൾക്കലാണോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം?
1: രാവിലെ 6 മണി തൊട്ട് പാട്ട് കേൾക്കും.
0: യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ?
1: യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ സമയമില്ല.
0: അപ്പൊ അങ്ങനെ ഒരു ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ എവിടെ പോവാനാ ഏറ്റവും ആഗ്രഹം?
1: അങ്ങനെ ഇല്ല മാഡം, ഞങ്ങൾ പോകുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ.
0: പണ്ട് മുതലേ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിൽ തോന്നിയത് ഒരു സ്ഥലം ഏതാണ്?
1: പണ്ട് ചെറുതിലെ ഇഷ്ടമാണ്, പക്ഷെ ഇതുവരെ ഞാൻ അവിടെ ഊട്ടിയിൽ പോയിട്ടില്ല.
0: ആണോ?
1: ഒരു ദിവസം പോകണമെന്നുണ്ട്.
0: അധികം വൈകാതെ തന്നെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.
1: സീരിയലുണ്ട് മാഡം
0: ഇപ്പോൾ സ്നേഹപൂർവം ശ്യാമ എന്ന് പറഞ്ഞ സീരിയലും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറഞ്ഞ സീരിയലും ചെയ്യുന്നുണ്ട്. ഓണമൊക്കെ വരാറായില്ലേ, അപ്പൊ എന്തൊക്കെയാണ് ഓണത്തിനുള്ള പരിപാടികൾ? കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു ഓണത്തിന് ചെയ്യാറുള്ളത്? ഇപ്പൊ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ മാത്രമേ കാണാനുള്ളൂ അല്ലേ? ഇപ്പൊ അതൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ മാഡത്തിന് ഇന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്? ഓണപ്പാട്ട് തന്നെയാണ് അല്ലേ? എന്നാ ആ പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ആകാശവാണിയും ഞാനുമായുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അത് തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ബാലലോകം എന്ന പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികളെ ആകാശവാണിയിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. എന്നാലും അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡ്രാമ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇവിടെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശബ്ദത്തിലൂടെ ഭാവങ്ങൾ അവതരിപ്പിക്കുക, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ വോയിസ് നൽകുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ അഭിനയിക്കുന്നതിൻ്റെ അത്രയും ആ ഒരു എഫക്റ്റ് ഞാൻ ശബ്ദം നൽകുന്നതിൽ കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആൾക്കാരാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പാട്ടുകാരെയും ഞാൻ വളരെ അതിശയത്തോടെ കാണുന്ന ആളുകളാണ്. ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയൊക്കെ ഓരോ ഭാവങ്ങൾ അവരുടെ ശബ്ദത്തിലൂടെ കൊണ്ടുവരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. അപ്പോൾ എനിക്കും ചെറിയ രീതിയിൽ ആണെങ്കിലും എനിക്ക് ഈ ആകാശവാണിയിലെ ഡ്രാമകൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധയോടെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് ഞാൻ ഇതിൽ പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത്. അടുത്ത കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ, എന്റെ പേര് ലക്ഷ്മി എന്നാണേ മാഡം. ഞാന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നതാണേ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
1: പാട്ട് ഇഷ്ടമുള്ള ആളാണോ? പാട്ട് പാടാറുണ്ടോ?
2: പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറൊന്നുമില്ല. പാട്ടിങ്ങനെ കേൾക്കും, പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നെയ്ത്താണ് ഞങ്ങൾക്ക് ജോലി. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടിട്ടിട്ടാണ് ജോലി ചെയ്യുന്നത്. ആകാശവാണിയിലുള്ളവരുടെ അടുത്ത് എനിക്ക് അത് എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ പറയണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിന്

0: ചോദിക്കുന്ന പാട്ടുകൾ ഇങ്ങനെ അപ്പോഴപ്പോഴും ഇങ്ങനെ തരുന്നില്ലേ, അത് അത്രയും പഴയ പാട്ടുകളാ. ചിലവരൊക്കെ പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ അപ്പോഴും എന്നെ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നത് അനന്തപുരി എഫ് എം മാത്രമാണ്. അനന്തപുരി എഫ് എം സ്റ്റേഷനിലുള്ള എല്ലാവർക്കും എന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട്
1: താങ്ക് യു.
0: മേഡത്തിന്റെ വീട് എവിടെയാണ്?
1: എന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വലിയ
0: തിരുവനന്തപുരത്താണ്. ശരി ശരി. പിന്നെ എനിക്ക് വേണ്ട പാട്ട് വടക്കുന്നാഥൻ എന്ന സിനിമയിലെ ഒരു കിളിപ്പാട്ട് മൂളവേ, ആ പാട്ടാ വേണ്ടത്.
1: ബാക്കി വരെയും കൂടെ പാടാമോ?
0: അയ്യോ, ബാക്കി വരെ പറയും, ശരിയാവില്ല. വേണം, ഞങ്ങൾ പോകുന്ന സമയം വരെയും റേഡിയോ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ജോലിക്ക് വന്ന് പോകുന്ന സമയം, പോകുന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ പോകും. അപ്പോഴ് അതുവരെ റേഡിയോ ഇട്ട് കേട്ടോണ്ടിരിക്കും. അതാണ് എന്നെ അറിയല്ലോ, നമുക്ക് സമയം അറിയാം. ഓ, പിന്നെ പാചകമൊക്കെ ഇഷ്ടമാണ്, ഞാൻ തന്നെ അല്ലേ പാചകം ചെയ്തല്ലേ കൊണ്ടുവരാൻ പറ്റും കഴിക്കാനൊക്കെ.
1: പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണ്?
0: എനിക്ക് പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടം തോരനാണ്. അതാ എളുപ്പമുണ്ടല്ലോ.
1: മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പാചകം ടിപ്പ് പറയാമോ?
0: അയ്യോ മേഡം, അങ്ങനെയൊന്നും ചോദിച്ചു എന്നെ കുഴപ്പിക്കുന്നു. പലതൊക്കെ നോക്കിയെടുത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മേഡം.
1: തോരന് രുചി കൂട്ടാനായിട്ട് എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ളത്?
0: ഞാനങ്ങനെ എല്ലാരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്യാരറ്റ് ഒക്കെ തോരൻ വെക്കുകയാണെങ്കിൽ കുറച്ച് മസാല കൂടി അതിൽ ചേർക്കാറുണ്ട്, ഒരു മണവും വേറൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കറിയേണ്ടത് മേഡം, മേഡം എന്താണ് പാചകത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? മേഡം എന്തെങ്കിലും ഒരു പാചകത്തെ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു.
1: ആണോ? ഞാൻ എന്റെ മകൾക്ക് ഇഷ്ടമുള്ള പാചക വിഭവങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. മോൾക്ക് ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, പനീർ കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോ ഞാൻ ഏറ്റവും എളുപ്പത്തില് കുക്കറില് പനീർ കറി വെക്കാനായിട്ട് പഠിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ വെക്കാറുള്ളത്.
0: പാചകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാഡം നല്ലൊരു പാചകം ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലും കേക്കണം, മനസ്സിലാക്കണമെന്ന്.
1: സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ വേവിച്ച് അതെടുത്ത് അരച്ചിട്ട് പിന്നെ പനീറും കുക്കറിലിട്ട് വേവിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പനീർ കറി വെക്കാറുണ്ട്. അതാണ് എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം.
0: ചപ്പാത്തിയിലൂടെ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ല കറിയുണ്ട്. വിളിച്ചതിന് സന്തോഷം, കിട്ടിയതിന് സന്തോഷം.
1: അപ്പൊ ലക്ഷ്മി മേഡത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.

ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ആഹാരരീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി പറയാം, 9496569321. ആഹാരരീതികളും ആരോഗ്യവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

0: സമയം 10 മണി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
3: ജൂലൈ 28, 2026, അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിന്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ചു നാൾ എടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും, ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി ജൂലൈ 28, 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് അസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോ അവയർനെസ് പ്രിവെൻഷൻ ടെസ്റ്റിംഗ് ട്രീറ്റ്മെന്റ്, ബോധവൽക്കരണം, പ്രതിരോധം, പരിശോധന, ചികിത്സ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
2: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
3: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതിൽ AE ഒരു തരത്തിലെ സ്വഭാവക്കാരും BCD കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. AE ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡ്

0: ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തുമില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി BCD എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. BCD വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംറ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദ്ദില്, അപ്പം എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പം നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയർ ആയിട്ട് വരുന്നത്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയേ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായ അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി BOC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ്, എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്. അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരൾ ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ലയോ. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ അകത്തിരിക്കും. നമ്മൾ ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി, ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് BC, HIV ഇത് 3 നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ. അപ്പോഴാണ് കണ്ടുപിടിച്ചത്. ശരി, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയല്ല.

0: അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാൽ കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകുന്ന മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞ നേരം നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT SGPT അല്ലെ ബിലിറുബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിലില്ലായിരുന്നതാണ്, പക്ഷെ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ടും പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക് പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിൻ ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBsAg എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും, വൈറസിന്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല, പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്. അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിന്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം, ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാരെ 100 പേര് ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, വയറിൽ വെള്ളം കെട്ടിയൊക്കെ വരുമ്പോഴും പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിൻ ചെയ്തു. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി, അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്, അതിന് വാക്സിൻ ഇല്ല. എയ്ക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്.

0: വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്, 6 മാസത്തേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഇടത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് ഒരു മാസം ഏകദേശം 10 മുതൽ 15000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCPക്ക് മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിൻ്റെ പേഷ്യൻസിൻ്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെൻറ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി.

കെ ഗിരിജാവർമ്മ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം കാർത്തികേയൻ ഖടം. ശ്രീ ഗുരു ഗുഹ എന്ന് തുടങ്ങുന്നു ശുദ്ധസാവേരി രാഗം രൂപകതാളം.

ഇതുവരെ കേട്ടത് കെ ഗിരിജാവർമ്മ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. മുട്ടറ വി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം കാർത്തികേയൻ ഖടം. രാഗാമൃതത്തിൽ അടുത്തതായി കൃഷ്ണകുമാർ വർമ്മ പാടിയ സ്വാതി തിരുനാൾ കൃതി കൃപയാ പാലയ ശൗര്യേ എന്ന് തുടങ്ങുന്നു. രാഗം ചാരുകേശി, മിശ്രചാപ്പ് താളം

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 11 മണി.
1: ആകാശവാണി.
2: ഹരിതവാണി.

0: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. കടുവ.
1: കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് കടുവയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാടകത്തിലെ ജീവജാലങ്ങളുടെ അതിജീവനം മാത്രമല്ല, മറിച്ച് തവളകൾ മുതൽ വടവൃക്ഷം വരെയുള്ളവയുടെ പരോക്ഷ സംരക്ഷണം വരെ കടുവകൾ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. കടുവ സംരക്ഷണം എന്നാൽ കാടിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് അനുമാനിക്കാം. ഒരു ജനതയുടെ സാംസ്കാരിക സംരക്ഷണം പ്രകൃതി സംരക്ഷണമായും വന്യജീവി പരിപാലനമായും ബന്ധപ്പെട്ട് കിടക്കുന്നു.
2: ഏത് ആവാസ വ്യവസ്ഥയിലും ഇണങ്ങിച്ചേരാനുള്ള പ്രത്യേകത കടുവകൾക്കുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും സംസ്കൃതിയിലും നാടോടി കഥകളിലും വേദങ്ങളിലും കടുവ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവിയാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവ. മാർജാര വംശത്തിലെ വലിയ പൂച്ചകളാണ് കടുവകൾ. സസ്യഭുക്കുകളെ ഭക്ഷണമാക്കി അവയുടെ എണ്ണം നിയന്ത്രിച്ച് ജൈവ വൈവിധ്യം സന്തുലിതമാക്കി കാടിന്റെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവയുടെ പങ്ക് മഹത്തരമാണ്.
1: കടുവ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമായി ആചരിക്കുന്നത്. ലോക വന്യജീവി നിധിയും ഗ്ലോബൽ ടൈഗർ ഫോറവും ചേർന്നാണ് കടുവ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. കടുവകൾ കാണപ്പെടുന്ന ഭാരതം ഉൾപ്പെടെയുള്ള 13 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ 2010 നവംബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേർന്നാണ് കടുവ സംരക്ഷണത്തിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
2: '1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് രൂപീകരിച്ച അതോറിറ്റിയാണ് NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രം. കടുവകളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ട് 1973 പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചു. മനുഷ്യവാസ മേഖലകളിൽ കടുവ, പുലി തുടങ്ങിയ ജീവികൾ കടന്നെത്തി സംഘർഷമുണ്ടാകുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ NTCA നിഷ്കർഷിച്ചിട്ടുണ്ട്. NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കടുവകളെ നേരിടാൻ വനപാലകർക്ക് സാധിക്കും.
1: പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് ആകെ 9 കടുവകളാണുള്ളത്. ഇതിൽ ബാലി, കാസ്പിയൻ, ജാവൻ കടുവകൾ വംശനാശം സംഭവിച്ചു. ശേഷിക്കുന്നവയിൽ റോയൽ ബംഗാൾ

0: എന്ന ബംഗാൾ കടുവ ഉൾപ്പെടുന്ന മലയൻ, സുമാത്രൻ, സൈബീരിയൻ, തെക്കൻ ചൈന കടുവ, ഇൻഡോ ചൈനീസ് എന്നിവ ഭൂമിയിൽ അവശേഷിക്കുന്നു. കടുവകളിൽ 70% കാണപ്പെടുന്നത് ഭാരതത്തിലാണ്.
1: ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വന്യജീവിയാണ് കടുവ. അവയ്ക്ക് കാട്ടിൽ ജീവനാധീന പ്രദേശങ്ങളുണ്ട്. സാധാരണയായി 10 മുതൽ 12 വയസ്സ് വരെയാണ് കടുവകളുടെ ആയുസ്. ഭക്ഷണം കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുകൾ എന്നിവയാണ്. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം ആ കാട്ടിലെ ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
0: വേട്ടയാണ് കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, ഇരകൾ ലഭ്യമല്ലാതാകൽ, അശാസ്ത്രീയമായ വനവിഭവ ശേഖരണം, വർദ്ധിച്ച ജനസംഖ്യ തുടങ്ങിയ കാരണങ്ങൾ കടുവകളുടെ ജീവന് ഭീഷണിയാകുന്നു.
1: അൻപത്തിയെട്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കേരളത്തിൽ പെരിയാറും പറമ്പിക്കുളവും ഉൾപ്പെട്ട 2 കേന്ദ്രവും ഓരോ 4 വർഷം കൂടുമ്പോഴും കടുവകളുടെ സെൻസസ് നടത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 3682 കടുവകൾ ഭാരതത്തിലുള്ളതായി വിലയിരുത്തുന്നു. കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്.
0: കടുവകളെ നേരിൽ കണ്ട് എണ്ണം തിട്ടപ്പെടുത്തുക അസാധ്യമായതിനാൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയാണ് കടുവ സെൻസസ് ഇന്ന് തിട്ടപ്പെടുത്തുന്നത്. ക്യാമറ ട്രാപ്പിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃത്യവും ആധികാരികവുമായ വിവരക്കണക്കുകൾ ഇന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഭാരതത്തിന് മാതൃകയാക്കാവുന്ന കടുവ സങ്കേതമാണ് കേരളത്തിലെ പെരിയാർ കടുവ സങ്കേതം. ഒരു കാലത്ത് കടുവകളെ വേട്ടയാടിയിരുന്ന ഉന്നതികളിലെ ആദിമവർഗത്തെ തൊഴിൽ നൽകി അവരുടെ പട്ടിണി മാറ്റി കടുവകളുടെയും കാടിന്റെ മൊത്തം സംരക്ഷണവും ആദിമ വിഭാഗങ്ങൾക്ക് നൽകി മാതൃകയായ പദ്ധതി.
0: ഭാരതത്തിലെ വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കരയിലെയും കടലിലെയും മുഴുവൻ ജീവികളെയും ഷെഡ്യൂൾ 1 മുതൽ 5 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ശ്രേണിയായ ഷെഡ്യൂൾ 1 ആന, കടുവ, കാട്ടുപോത്ത് മുതലായവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ വേട്ടയാടുന്നതും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതും ഇറച്ചി ശേഖരിക്കുന്നതും കുറ്റകരവും ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ്. 2 മുതൽ 7 വർഷം വരെ തടവും 25,000 മുതൽ 2,00,000 രൂപ വരെ പിഴയും ഒടുക്കണം.
1: നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വന്യജീവികളെ സ്നേഹിക്കുന്നതും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതും ഭാരതീയ പാരമ്പര്യമായിരുന്നു. ഗരുഡൻ, മയിൽ, ആന, സിംഹം, കടുവ, സർപ്പം എന്നിവയൊക്കെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്ന ജനത നമുക്കുമുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്ന 1,000,000 സർപ്പക്കാവുകൾ നിരവധി ജീവജാലങ്ങളുടെ ആശ്രയ കേന്ദ്രവുമായിരുന്നു. ആർട്ടിക്കിൾ 51A(g) വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണെന്ന് ഭരണഘടനയും ഓർമ്മിപ്പിക്കുന്നു.
0: എന്തുകൊണ്ട് കടുവ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം? കടുവകളുടെ പ്രസക്തിയെക്കുറിച്ച് വനം വകുപ്പിൽ നിന്ന് വിരമിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻസ് ബോർഡിൽ കൺസൾട്ടന്റും വന്യജീവി എഴുത്തുകാരനുമായ ശ്രീ എ.ഒ. സണ്ണി.
2: ഗുജറാത്തിലെ ഗിർ വനത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഏഷ്യൻ സിംഹങ്ങളെക്കാൾ രാജ്യത്തിന്റെ കൂടുതൽ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കടുവ തന്നെയാണ് കാട്ടിലെ ചക്രവർത്തി എന്ന സ്ഥാനത്തിന് അർഹൻ. എന്നാൽ കാണുവാനുള്ള ഭംഗിയോ ഗാംഭീര്യമോ അല്ല കടുവയെ കാടിൻ്റെ ചക്രവർത്തിയാക്കുന്നത്. ശരിക്കും കടുവകൾ കാടിൻ്റെ കാവലാളുകളാണ്. കടുവകളാണ് കാടിൻ്റെ ഐശ്വര്യം. ഇത് വെറുതെ ആല

0: കാര്യമായി പറയുന്നതല്ല. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടുവകൾ മാംസഭോജികളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 35-40 കിലോഗ്രാം വരെ മാംസം കടുവകൾ ഒറ്റയടിക്കകത്താക്കും. സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വളർച്ചയെയും പുനരുജ്ജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം കടുവയെപ്പോലുള്ള മാംസഭോജികളുടെ സാന്നിധ്യമാണ്. അതിലൂടെ കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ സമതുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവകൾ മുഖ്യ പങ്കുവഹിക്കുന്നു. ആയതിനാൽ കടുവ ഈ കാടിൻ്റെ ഐശ്വര്യം എന്നത് കടുവ ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് നാം മാറ്റി പറയേണ്ടിയിരിക്കുന്നു.
1: ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിൽ ഒന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ നല്ലൊരു ശതമാനം കഴിഞ്ഞ 100 വർഷമായി നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതീ, അനിയന്ത്രിതമായ വനം കയ്യേറ്റം തുടങ്ങിയവ വന്യജീവികളുടെ തിരോധാനത്തിന് കളമൊരുക്കുന്നു. നിയമങ്ങളും ഉടമ്പടികളും വനപാലകരും വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നവയല്ല ഇവ. മറിച്ച് വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കണം. വിഷയത്തിൻ്റെ ഗൗരവവും വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്.
2: ലോകത്തെമ്പാടും കാടിന്റെ രാജാവ് സിംഹമാണ്. എന്നാൽ ഭാരതത്തിൽ ആ സ്ഥാനം കടുവകൾക്കാണ്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെ കാടുകളിലും കടുവകൾ വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ഭാരതത്തിന്റെ ദേശീയ മൃഗവും കടുവയാണ്. ശരീരത്തിലെ കറുത്ത വരകൾ ഓരോ കടുവയുടേതും വ്യത്യസ്തമായിരിക്കും. കരുത്തുറ്റ പേശുകളോടുകൂടിയ ശരീരമാണ് കടുവയുടേത്. ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായാണ് കടുവകളെ അടയാളപ്പെടുത്തുന്നത്. വേട്ടയ്ക്കായി ഇരകളെ നേരിടുന്നതൊഴിച്ചാൽ വനത്തിലെ ഏറ്റവും മാന്യനായ വന്യജീവിയാണ് കടുവ.
1: 10-ൽ പ്രാവശ്യം വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ഒരു ഇരയെ കടുവയ്ക്ക് ലഭിക്കുക എന്നത് ഏറെ അധ്വാനം ഈ മൃഗം ചെലവഴിക്കുന്നു എന്നതിന് തെളിവാണ്. ഈ വേട്ടയിൽ ശരീരത്തിനേൽക്കുന്ന മുറിവുകളും പല്ലുകൊഴിയുന്നതുമാണ് പ്രായമാകുമ്പോൾ നാട്ടിലിറങ്ങി കന്നുകാലികളെയും മനുഷ്യനെയും വേട്ടയാടാൻ കടുവയെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മറ്റു വന്യജീവികളെ അപേക്ഷിച്ച് കടുവയില്ലാത്ത കാട് ജൈവപരമായി കാടേയല്ല എന്ന് കരുതുന്നു. അതായത് കടുവയാണ് കാടിൻ്റെ കരുതൽ.
2: കടുവ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ശ്രീ ഷഫീഖ് ബഷീർ അഹമ്മദ് കടുവയെ വിലയിരുത്തുന്നത് ശ്രദ്ധിക്കുക.
3: കേരളത്തിലെ കാടുകളിൽ എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കടുവയെ കാണുന്നത്. കേരളത്തിലെ കടുവകളെ ആദ്യ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാഞ്ഞത് 1 ലക്ക്, 2 നമ്മുടെ പരിചയക്കുറവ്. കാട്ടിലൂടെ കയറുന്ന സമയം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മണം അതിന് കിട്ടുകയും അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാണാത്തത്, കടുവ ഇല്ലാത്തത് കൊണ്ടല്ല. കടുവ എന്ന് പറയുന്ന അനിമൽ കാട്ടിലെ ശരിക്കും ഒരു രാജാവിൻ്റെ കൂട്ട് തന്നെയാണ്. ഏതാണ്ട് 6 നീളവും 4 പൊക്കവും ഒക്കെയുള്ള ഒരൊത്ത കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിൽ താമസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ബഹുമാനവും പേടിയും തന്നെയാണ്.
1: ജീവിക്കുന്ന ഓരോ കടുവയുടെയും സംരക്ഷണം സ്വമേധയാ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ലക്ഷക്കണക്കിന് മറ്റു ജീവജാലങ്ങളുടെയും നിബിഡ വനങ്ങളുടെയും സംരക്ഷണമാണ്. അതായത് കാട് നിലനിൽക്കണമെങ്കിൽ കടുവ അനിവാര്യം.
2: കാട്ടിലെ കേമൻ കടുവ തന്നെ. ശരിയായ മേൽനോട്ടവും നിരീക്ഷണവും നടപ്പിലാക്കാൻ സാധിച്ചാൽ ലോകത്ത് കടുവകളുടെ എണ്ണത്തിൽ ഇന്നുള്ളതിലും 5-8 കടുവകളെ സംരക്ഷിക്കാൻ ഉറപ്പായും സാധിക്കും. വയനാട് കേന്ദ്രമാക്കി 3-ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഉറപ്പാക്കാൻ കേരളത്തിന് സാധിക്കണം. അതിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ ഭരണകൂടവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച്

0: ഭാരതത്തിന് മാതൃകയായി കേരളം ഇനിയും തിളങ്ങും.
1: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബാലശങ്കർ അമ്പലപ്പുഴ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം എം എസ് ആശ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം കാക്കത്തൊള്ളായിരം.

ഒരു ഗാനം കൂടി കേൾക്കാം. കുടമാറ്റം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: ഒക്കെയാ പഠിക്കുക?
1: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്, ഹോസ്റ്റലാണെങ്കിൽ ശനിയും ഞായറും വീട്ടിൽ വരുമ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് കാണും, അല്ലാതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്
0: ആ
1: അത്
0: അതെല്ലാം
1: കേൾക്കും.
0: കേൾക്കും.
1: പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിലെ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലെ ആന്റിമാർ വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മ, പപ്പ, അനിയത്തി.
0: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
1: അമ്മയുടെ
0: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാ ഒഴിവ് സമയമൊക്കെ ചെയ്യാറ്?
1: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായി പിന്നെ വായിക്കും. പിന്നെ
0: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടും എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ട് പാടുവോ?
1: നീലരാവിൻ ജാ

0: सेकंड
1: हाँ
0: पाव അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. എന്നാൽ അതിന് നേർ വിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവന്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. ഈ ഉദാസീന സുമൻ അലസ നടത്തി

ശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ സ്പർശിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാ

അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു എങ്കിലും ഭക്ഷിക്കാൻ അദ്ദേഹം ചിന്തിച്ചു. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഇതിനെല്ലാം മായയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ

0: അപ്പോ അത്
1: വർഷങ്ങൾ
0: അതിനനുസരിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
1: കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോകാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
0: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന്
1: ആ
0: കേൾക്കുമ്പോൾ എല്ലാവരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
0: ഞാൻ ആദ്യം ചെസ് പഠിച്ചു തുടങ്ങുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിബിൻ സാറ്, പ്രദീപ് സാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സാറുമാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ചെസ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്, ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ആയിട്ട് ഡബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ ഈ സാറുമാര് ബിബിൻ സാറ്, പ്രദീപ് സാറ്, ബിനോയ് സാർ, ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും. പിന്നെ
1: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
0: ആ കളിക്കും, ഫോണിൽ അതിന്റെ ആപ്പുണ്ട്.
1: അപ്പൊ അത്
0: പിന്നെ
1: പ്രാക്ടീസ് ചെയ്യും അല്ലേ?
0: ആ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റിൽ സെലക്ഷൻ കിട്ടി. അതിൽ 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റിൽ 10ാം സ്ഥാനത്തിൽ എത്താൻ പറ്റി.
1: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാചുലേഷൻസ്.
0: താങ്ക് യു.
1: അപ്പോൾ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
0: ആ അതെ,
1: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
0: വലിയ വ്യത്യാസം ഇല്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോഡി തന്നെ കളിക്കാൻ പറ്റും.
1: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
0: ആ ഉണ്ട്, അതിലും പങ്കെടുക്കാം.
1: അപ്പോൾ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
0: ആ ഉണ്ട്.
1: അതെങ്ങനെ, വീക്ക്ലി ആണോ?
0: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല, ഇപ്പൊ ഞങ്ങൾ തന്നെ
1: പ്രാക്ടീസ് സെഷൻ.
0: പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞുതരും. അങ്ങനെ
1: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
0: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്, വായിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ആയിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
1: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
0: ആ അതെ.
1: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ, അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
0: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്,
1: ഫുള്ള്
0: അവരൊക്കെ
1: എ പ്ലസ് ഉണ്ടായിരുന്നു അല്ലേ?
0: ആ ഉണ്ടായിരുന്നു.
1: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
0: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
1: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ച് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്.
0: ആ അതെ.
1: ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
0: ആ ഇഷ്ടമായി. ഒരാഴ്ചയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചറ്, അതേപോലെ ലക്ഷ്മി ടീച്ചറ്, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവക്കും ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ, മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സെബിൽജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകിട്ട് 6:50-നുള്ള വയലും വീടും പരിപാടിയിൽ ഓണമൊരുങ്ങാൻ കുരുന്ന് കൈകൾ. രചന വിഷ്ണു നന്ദൻ ചിങ്ങോലി. ഇന്ന് വൈകിട്ട് 6:50.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ 10-ാം ക്ലാസ് മലയാളം കേരള പാഠാവലി ആദ്യ യൂണിറ്റ് അവലോകനം ചെയ്യുന്നത് സിന്ധു കെ. ഇന്ന് രാത്രി 9:15.

പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ടോ? 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രീ മെട്രിക് സ്കോളർഷിപ്പും 1+ മുതൽ PG വരെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉന്നത പഠനത്തിനായി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പും ലഭ്യമാണ്. മെയിന്റനൻസ് അലവൻസും ബുക്ക് ഗ്രാന്റും ഇതിലൂടെ ലഭിക്കും. 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനായി ഇന്ന് തന്നെ www.scholarships.gov.in എന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കൂ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495164321 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

ആകാശവാണി. ഇപ്പോൾ മധു അഞ്ചൽ സംഗീതം നൽകി ശ്രീകുട്ടി പ്രശാന്ത് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മലരിൻ്റെയുള്ളിലെ മകരന്തമുണ്ട് എന്ന് തുടങ്ങുന്നു. രചന കെ ബി വസന്തകുമാർ.

0: മധു അഞ്ചൽ സംഗീതം നൽകി ശ്രീക്കുട്ടി പ്രശാന്ത് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ചത് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ് ഐ ടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യു ഡി എഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എം എൽ എയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
0: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
1: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു.

0: സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് July 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലൌലിന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954 നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ്

0: കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തോടനുബന്ധിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുന്നു.
2: ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടാണ്. കരളിലുണ്ടാകുന്ന അണുബാധകളുടെ ലോകവ്യാപകമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസം July 28. പ്രത്യേകിച്ച് ഇതിന് കാരണം പൊതുജനങ്ങൾക്ക് കരളിലുണ്ടാകുന്ന അണുബാധകളെ പറ്റിയിട്ടുള്ള അവബോധം കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിന്റെ ലക്ഷ്യം. കരളിലുണ്ടാകുന്ന അണുബാധകൾ പ്രധാനമായിട്ടും വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധകളാണ്. ഒരുപക്ഷെ വ്യാപകമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അണുബാധയെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുകയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെമ്പാടും ഈ രോഗം പടർന്നു പിടിക്കുകയും ചിലപ്പോഴൊക്കെ ആളുകളെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തവും കരളിലുണ്ടാകുന്ന അണുബാധകളും തമ്മിലുള്ള വ്യത്യാസം, മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണമാണ്, പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകൾ മാത്രമല്ല മഞ്ഞപ്പിത്തത്തിന് കാരണം. മഞ്ഞപ്പിത്തത്തിന് മറ്റനവധി കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മദ്യപാനം മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന് വിഷബാധ, പ്രത്യേകിച്ച് എലിവിഷം പോലെയുള്ള വിഷമൊക്കെ ആളുകളുടെ ഉള്ളിലേക്ക് വന്നാൽ അത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അതോടൊപ്പം തന്നെ ചില അർബുദബാധകൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം എന്നുള്ള വാക്കുകൊണ്ട് കരളിലുള്ള അണുബാധകളെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ കരളിലുണ്ടാകുന്ന അണുബാധകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അണുബാധകൾ കാരണം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള ജലജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വരുന്ന അണുബാധകൾ കാരണമുണ്ടാകുന്ന മഞ്ഞപ്പിത്തം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയും ഒരുപാട് ആളുകളെ മരണത്തിലേക്ക് പോലും തള്ളിവിടുന്ന രീതിയിലേക്ക് ആ രോഗം ബാധിച്ച് വ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുൻഗണനയാണ്. പക്ഷെ ലോകവ്യാപകമായിട്ട് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന മഞ്ഞപ്പിത്തത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു മഞ്ഞപ്പിത്തമാണ്. ഈ മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണം അത് രക്തത്തിലൂടെയാണ് ഈ രോഗം പകരുക, വെള്ളത്തിലൂടെ അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്ത ബാധയുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ബാധയുള്ള ഒരാളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയൊക്കെ ഈ രോഗാണുബാധ ഉണ്ടാകാം. നമ്മുടെ മണ്ണിലൊക്കെ പ്രത്യേകിച്ചും ഉപയോഗിച്ച് കഴിഞ്ഞ സൂചി, ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളിലും ഷേവൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് മഞ്ഞപ്പിത്ത ബാധയുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ് അണുനശീകരണം നടത്താതെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം വ്യാപിക്കാം. നല്ലൊരു 10% ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ 1970s ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള ഫലപ്രദമായ വാക്സിനേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാക്സിനേഷൻ കണ്ടെത്തിയ ഡോക്ടർ ബ്ലൂബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് July 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ രോഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കരളിനെ ബാധിക്കുന്ന അണുബാധകൾ എ, ബി, സി, ഡി, ഇ, ജി തുടങ്ങിയ ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ രേഖപ്പെടുത്തുന്നത്. അതിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞപ്പിത്ത ബാധകൾ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ലൈംഗിക ബന്ധത്തിലൂടെയോ സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നതിലൂടെയോ, സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കാനുള്ള സാധ്യതയൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, സുരക്ഷിതമായിട്ടുള്ള രക്തം മാത്രമാണ് ബ്ലഡ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു രക്തദാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രോഗാണുബാധയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും സൂചിയിലൂടെയും മറ്റുമൊക്കെ ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സിംഹഭാഗം ആളുകളിലും ഇതൊരു മഞ്ഞപ്പിത്തം പോലെ വന്നങ്ങ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാലങ്ങളായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപൂർവമായിട്ടുള്ള ചില ആളുകളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുകയും പ്രത്യേകിച്ചും കരളിൽ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ കരളിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകവ്യാപകമായിട്ട് കരളിലെ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഒട്ടേറെ ക്യാൻസറുകൾ വർദ്ധിച്ചു വരുന്നു, ചില ക്യാൻസറുകൾ കുറയുന്നു. ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരളിന്റെ ക്യാൻസറാണ്. കരളിന്റെ ക്യാൻസർ വർദ്ധിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. വർദ്ധിച്ചു വരുന്ന മദ്യപാനശീലം കരളിന്റെ ക്യാൻസറിനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന മറ്റേതെങ്കിലും വിഷവസ്തുക്കളുടെ സാന്നിധ്യവും കരളിലെ ക്യാൻസറിന് കാരണമാകും.

കുട്ടിക്കാലത്ത് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കരളിൽ അണുക്കൾ തങ്ങി നിൽക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിലൂടെ മറ്റോ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടുന്നതിനേക്കാൾ അപകടകരമാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന വാക്സിനുകളിൽ ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ്. അതോടൊപ്പം തന്നെ 6-ാം ആഴ്ചയും 10-ാം ആഴ്ചയും 14-ാം ആഴ്ചയും ഒക്കെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2008 മുതൽ വന്നിട്ടുള്ള ഒരു സങ്കേതമാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുന്നു എന്നുള്ളത്. അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയെ തടഞ്ഞു നിർത്തുക മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ പിന്നീടൊരു ക്യാൻസർ ആയിട്ട് രോഗം മാറുന്നതിനുള്ള സാധ്യതയും തടഞ്ഞു നിർത്തുന്നു. ജൂലൈ 28-ാം തീയതി നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാകണം എന്നുള്ളതും ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗാണുബാധയെ നാം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതുകൊണ്ടും ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഹെപ്പറ്റൈറ്റിസ് അണുബാധകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ് പടരുന്നത്, വ്യത്യാസം ഒന്നും തന്നെയില്ല. ഹെപ്പറ്റൈറ്റിസ് സിയുടെ മറ്റൊരു അപകട സാധ്യത അതിനെതിരെ വാക്സിൻ ഇല്ല എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയെ നമുക്ക് വാക്സിൻ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ ബിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ നാട്ടിൽ കുറവാണ് എന്ന് മാത്രമല്ല, ഒരു ഗുണമുള്ളത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന ഈ വൈറൽ ആന്റിവൈറൽ മരുന്നുകൾ നമ്മളുടെ പക്കൽ ലഭ്യമല്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സിയെ അതിന്റെ തന്നെ ചില വൈറൽ വകഭേദങ്ങളെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയെ വാക്സിനേഷൻ കാരണവും ഹെപ്പറ്റൈറ്റിസ് സിയെ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വിഭാഗത്തിൽ പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെയാണ്. എയും ഇയും ഒരുപോലെയും സിയും ഡിയും ഒരുപോലെയും എന്ന് ചിന്തിച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഒരാളെ രോഗിയാക്കുന്നത്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ഇയുടെ മറ്റൊരു പ്രത്യേകത, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ടാകുന്ന സമയത്ത് അവരെ അത് കൂടുതൽ അപകടപ്പെടുത്തുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ട് കരളിലുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും 2 മാർഗങ്ങളിലൂടെയാണ് അത് വരിക. ഒന്നുകിൽ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരും, അതല്ലാന്നുണ്ടെങ്കിൽ രക്തത്തിലൂടെ. രക്തം എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സൂചി അല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ ഒരു അണുനശീകരണം നടത്തി ഉപയോഗിക്കാത്തത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരും. ഇങ്ങനെ 2 മാർഗങ്ങളിലൂടെ വരും. രണ്ടും നമ്മുടെ കരളിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനെപ്പറ്റി നമ്മുടെ ധാരണകൾ പൊതുവിൽ കുറവാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത്തരം രോഗാണുബാധകൾ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശുചിത്വം ഉറപ്പാക്കുക, എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, കിണറുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയെ തുരത്താനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അണുനശീകരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും ലൈംഗിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയും ഒഴിവാക്കാനായിട്ട് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും എയ്ക്കും എതിരെയുള്ള വാക്സിൻ നമ്മുടെ പക്കലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള രോഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ വാക്സിൻ സൗജന്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലും അത് ലഭ്യമാകും. അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പക്ഷേ സൗജന്യമായിട്ട് ലഭിക്കില്ല. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്ന സമയത്തോ നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോയി പഠിക്കുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ കുത്തിവെപ്പ് എടുത്തു വിടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിക്കാനുള്ള സാധ്യത അയൽ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർ പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന സമയത്തോ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നതും

0: സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവല 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഓർ മോഡിഫൈഡ് ഉഡാൻ കേ മാധ്യമ സേ ആനെ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഓർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരെ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം

0: നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോർട്ട് പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895, നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ, അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.

0: 6:30.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂ നിലാവ്. 1950 മുതൽ 1980 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ കേൾക്കാം. ആദ്യം മുറപ്പെണ്ണ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികൾ എഴുതി, ബി എ ചിദംബരനാഥ് ഈണം നൽകി, എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനം.

മഞ്ഞണി പൂനിലാവിൽ ഇനി കേൾക്കാം. നീലി സാലി ഈ ചിത്രത്തിന് വേണ്ടി മെഹബൂബും എ പി കോമളയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് കെ രാഘവൻ.

തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാടുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാടുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. അരക്കാരൂഫ മാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി എന്നും മറ്റും കുറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ല മുഞ്ചോ മാരി തോബാ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞ്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂപ മാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പോ

0: പെണ്ണാണ് പെണ്ണ്.
1: ഇനി വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. ഓടയിൽ നിന്ന്, ഈ ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയത്.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ ഇനം.

ഇനി കമുകര പുരുഷോത്തമനും പി സുശീലയും പാടിയ ഗാനം പട്ടുതൂബാല എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മഞ്ഞണിപ്പൂനിലാവ് തുടരുന്നു. ഇനി കേൾക്കാം കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി പി ലീല പാടിയ ഗാനം.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി AM രാജ പാടിയ ഗാനം. അടിമകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം ഒരുക്കിയത് വയലാറും ജി ദേവരാജനും.

ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനം ചിത്രം ലോട്ടറി ടിക്കറ്റ്, പാടിയത് യേശുദാസും സംഘവും.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, പി ലീല പാടിയ ഗാനം.

0: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ആർ കെ ശേഖറിൻ്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം. ആറടി മണ്ണിൻ്റെ ജന്മി എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് പി ഭാസ്കരൻ.
1: ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ മഞ്ഞണി പൂനിലാവ് പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: അച്ഛ, എനിക്കച്ഛ കഞ്ഞി കുടിക്കാം.
1: ഞാൻ കുടിച്ചോളാം മോളെ.
0: നേരെ ഒരോടായില്ലേ?
1: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
0: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
1: മോള് കഞ്ഞി കുടിച്ചോ?
0: അച്ഛൻ കുടിക്കാതെയോ?
1: ചന്ദ്രൻ കുടിച്ചോ?
0: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
1: അതെന്താ?
0: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ.
1: വരാം മോളെ.
0: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
1: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
0: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
1: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
0: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല. അതാ രസം. കാശ് ചെലവായി പോകുന്നായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
1: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
0: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി എന്നേ ആകും. ഇനി ഒരു പണിയേ ഉള്ളൂ അച്ഛാ, അത് പറ്റും.
1: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
0: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടൻ ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
1: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
0: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷേ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
1: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
0: നേര് പറയലോ അച്ഛ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഓ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
1: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
0: ചോദിക്കുന്നതൊക്കെ പിന്നെ. കഞ്ഞു കുടിക്കാൻ വാ അച്ഛ.
1: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
0: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വയ്ക്കാൻ?
1: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
0: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
1: ചെയ്തെന്ന് വയ്ക്കേ.
0: ഓ, അങ്ങനെ.
1: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
0: അല്ലെങ്കിൽ പിന്നെ?
1: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
0: അതെ, എന്തായാലും കേട്ട് കളയാം, സങ്കല്പമല്ലേ.
1: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
0: ഏ, അപരാധം ചെയ്തെന്നോ?
1: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
0: കേട്ടു.
1: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
0: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
1: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
0: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
1: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നും കൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
0: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?

0: നീയാണെങ്കിൽ തെറ്റു മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
0: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ലേ മോളെ ഈ അച്ഛന്റെ തെറ്റ്?
1: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
0: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: എന്നെ കൊണ്ടിനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്ര നാളും ശല്യപ്പെടുത്തിയതങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
3: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
2: മേലാൽ ഞാൻ ഇത് പറഞ്ഞു കേൾക്കേണ്ടി വരില്ല.
3: ഓഹോ, അപ്പൊ ഇനി എന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
2: ഓ, പേരുദോഷത്തിന്റെ കുത്തകയ്ക്ക് എനിക്ക്. ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികൾ ആരെന്ന്.
3: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി.
2: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാർ കൈകൊട്ടിച്ചിരിക്കുന്നത് കേക്കണ്ടല്ലോ. തൊലി ഉരിയുന്നത് കേക്കുന്നവന്റെ അല്ലേ.
3: എടാ, വല്ലോരും ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടവാ?
2: കണ്ടതും കേട്ടതും ഒന്ന് മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ യാതൊരു കൂസലുമില്ല.
3: ഈ പറയുന്ന നിനക്ക് എന്ത് അഭിമാനാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള വഴവടിക്കും പോലെ കുറെ കൊല്ലം പള്ളിക്കൂടത്തിൽ കറങ്ങി തിരിഞ്ഞ് കെട്ട് ഒരു പുറത്ത് ചാടി.
2: കണ്ടവർക്ക് വച്ചുവിളമ്പി കൊടുത്ത് ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നെയാ.
3: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്തേ ഞാൻ ജീവിക്കൂ. നീയോ?
2: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷേ ഞാൻ വേലയ്ക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നർഗിക്കുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല.
3: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
2: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
3: ചിടകടാ, ഒരു കാലത്തും ഗുണം പിടിക്കാത്ത വർത്താനം പറയാതെ.
2: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായി പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടു പഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കമുള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോ. അത്തരക്കാരുടെ സഹായം പറ്റും പോലൊരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
3: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീഴാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയത് ആരാണെന്ന്?
2: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്ന് ഈ വീട് നേരെ നിൽക്കുന്നു പോലും ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിയിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്ന് കൊടുത്ത നോക്കെ തിരക്കാൻ.
3: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീട് നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
2: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളുമുള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിൽ നിന്ന് തലയും വലിച്ചോണ്ടും പുറത്തിയാടിയാലോ? തെണ്ടി എന്നും വായി നോക്കിയെന്നുമുള്ള മാറാപ്പേരും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
3: അപ്പൊ അതാണ് നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ടാ? നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടി തുള്ളിയ ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് ഓർത്തോ.
2: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
3: ആ അറിഞ്ഞതങ്ങ് മനസ്സിൽ ഇരുന്നാ മതി.
2: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളക്ക് ചീനിപ്പുഴുക്കും വെള്ളവും. ഇതല്ലേ ഇവിടത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനോ അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
3: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവര് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും ഈ ജന്മത്ത്, അതുപോലെ തന്നെ അച്ഛനും.
2: ഇങ്ങനെ കോരിക്കുളിച്ചു പറയുന്ന ചെല്ല പിള്ളകളില്ലേ, അവർക്കുണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ

0: നാലാളിന്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ? ഈ പേട്ട് തലയിൽ കയറുന്നു. ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
1: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിലൊരു കാര്യമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതെ സത്യം, പിന്നെ ഈശ്വരനും.
0: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ. ആ കൂടിയ പഠിത്തക്കാരനും ആ ചീവോതി പെങ്ങളും അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മയെ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
1: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതെല്ലാം ഇന്നു വരെ അനുഭവിച്ചില്ലേ? അതുപോലെ തന്നെ നാളെ.
0: വിധിയും മതിയും ഉണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
1: വിവരം കേട്ടവനെ, ഈ കൊക്കില് ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
0: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
1: ഓ,
2: രാഘവ ഒന്ന് നിൽക്ക്.
0: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
0: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത്, ഉപദേശത്തിനല്ലേ. എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.
2: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
0: ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത പാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലരിറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്തുപദേശമാണ് കാണുമ്പോൾ ആരെയും ഗുണപ്പെടുത്തിയേ അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ? ഉപദേശം കേട്ട് സഹി കെട്ട് കൂടപ്പുറത്ത പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോവും.
2: ഏ, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല.
0: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ എന്റെ വിധമങ്ങ് മാറും.
2: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കുക രാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത്ത ചെയ്തു, നീ അത് പൊറുക്ക്.
0: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേരെ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.
2: നീ എവിടെ പോകുന്നു?
0: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോൾ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പം ഞാൻ എത്തിക്കോളാം. അതെങ്കിലും എനിക്ക് വേണം.
2: ജഡമോ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
4: മൂന്നാം ഭാഗം
3: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
4: ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം ഇൻ ഹരിഹർ നഗർ. ഈ ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി, എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം.

ഗാനോപഹാരത്തിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇന്ദ്രജാലം.

ഗാനോപഹാരത്തിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം മഴത്തുള്ളിക്കിളിക്കം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം എഴുകുന്ന തരകൻ. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: நேர்மொழி
1: நேர்மொழியில் ഇന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്ക് കേരള ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യത്തെ ഒരുപക്ഷെ ആദ്യത്തേതും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനവുമായിരിക്കും ഒരുപക്ഷെ. 1976 അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോന്റെ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇന്നത് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഈ അവസരത്തിൽ ഇന്ന് നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത നമ്മോടൊപ്പമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഇതുവരെയുള്ള ഈ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഭാവിയിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മോട് സംസാരിക്കും. മാഡം, ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്ന സ്ഥാപനം, ഇതിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും അതിന്റെ സ്ഥാപിതമായ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: നാറ്റ്പാക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ്. താങ്കൾ പറഞ്ഞ പോലെ 1976 നമ്മുടെ വിഷനറിയായ മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോൻ സാറിൻ്റെയും അതുപോലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് പ്ലാനറായ ഡോക്ടർ എൻ എസ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ നാറ്റ്പാക്ക് ഉണ്ടായത്. അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായൊരു പഠനം നടത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നാറ്റ്പാക്ക് ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ അക്കാലത്ത് ഇങ്ങനൊരു സ്ഥാപനം ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല മേജർ പ്രോജക്ട്സ് വരുമ്പോഴും അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതുപോലെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സിറ്റീസിലെ ഒരു കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡി, അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിന് രൂപം

0: വിൽപ്പന ചെയ്യുന്നതും ബൈപ്പാസിൽ അവിടെ വേണമെന്നും നമ്മുടെ അർബൻ ഗ്രോത്ത് വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി പ്ലാനിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരും ആധികാരികമായ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്രഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് ആണ്. ഇതെല്ലാമാണ് നാറ്റ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നാറ്റ്പാക്ക് കൈവച്ചിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് പല വിഭാഗങ്ങളുണ്ട്. എന്താ പറയുക, റെയിൽ വഴി, റോഡ് വഴി, അതുപോലെ ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും ഓരോ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പഠിക്കാതെ ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആസ് എ ഹോൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെയും ഒന്നിച്ചാണ് പഠിക്കുന്നത്. നാറ്റ്പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാറ്റ്പാക്കിൽ മാത്രമുള്ള എല്ലാ ഈ മോഡ്സിനെ കുറിച്ചും പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് കേരളത്തിന് മാത്രമാണല്ലോ ഇത്രയും റിവേഴ്സ് ഒക്കെ ഉള്ള. അതെ അതെ, അതിന്റെ പൊട്ടൻഷ്യൽസ്, അതിനെക്കുറിച്ചുള്ള പല സ്റ്റഡീസും നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഉള്ള പോളിസി ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ നാറ്റ്പാക്ക് ചെയ്യുന്ന മേജർ ടാസ്കിൽ പെടുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പാറമടകളൊക്കെ ഇല്ലാതാവുകയാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്ന, ഇക്കോണമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ അതിന് എന്താണ് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ, അപ്പൊ അതിനെക്കുറിച്ചുള്ള റിസർച്ചും, അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ ഒരു പേറ്റന്റ് കിട്ടി ഡ്രെയിനേജും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള കർബ് സ്റ്റോൺ ഡിസൈൻ, അങ്ങനെയുള്ള വിവിധ മേഖലയിൽ, അതായത് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സ് ഉണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സയന്റിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കീ വേർഡാണ് ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. അപ്പം പ്രകൃതിയെ വലുതായിട്ട് ചൂഷണം ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ എല്ലാ ആസ്പെക്ട്സ്, അതുകൂടാതെ നമ്മൾ കാണുന്ന എ ഐ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എല്ലാ റിസർച്ചും, ട്രാഫിക് എഞ്ചിനീയറിംഗ്, ജംഗ്ഷൻ ഡിസൈൻസ്, ഫ്ലൈ ഓവർ ഡിസൈൻസ്, ഇതെല്ലാം നാറ്റ്പാക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. കേരള ഗവൺമെന്റ് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഇത് സീക്കിയിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഇപ്പൊ ഈ ദേശീയപാതയുടെ ഒക്കെ വികസനം നടക്കുന്നുണ്ട്, അങ്ങനെ നാറ്റ്പാക്കിന്റെയും കൂടെ ഒരു സഹകരണത്തോടെയാണോ ഇതിന്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്?
0: ദേശീയപാത മെയിൻലി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. പക്ഷെ അവിടെ പല സന്ദർഭങ്ങളിൽ നാറ്റ്പാക്കിന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയും നാറ്റ്പാക്കിന്റെ അടുത്ത് ചില സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് NHA ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ സർവേ നടത്തുകയും അതിന്റെ കൺക്ലൂഷൻ ഞങ്ങൾ NHA അതിന്റെ ബേസിസിൽ റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇപ്പൊ NH66 ഓപ്പൺ ചെയ്യുമ്പം എന്തൊക്കെ ആണ് നമ്മൾ മുൻകൂട്ടി കാണുന്ന, എന്താ പറയാ, ആക്സിഡന്റ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ട്, ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് ബ്ലാക്ക് സ്പോട്സ് ആകാൻ ചാൻസ്, അതൊക്കെ ഞങ്ങൾ NHA ഞങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്.
1: ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാറ്റ്പാക്കിനെ വേറിട്ട് നിർത്തുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ചും റിപ്പോർട്ട്സും പേപ്പേഴ്സിലും മാത്രം ഒതുങ്ങാതെ അത് എങ്ങനെ സമൂഹത്തിന് ഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നു, അതാണ് നാറ്റ്പാക്കിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ റിസർച്ചസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു 100% റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല. റിസർച്ചും റിസർച്ച് ഇൻറ്റു പ്രാക്ടീസ്, അതാണ് നാറ്റ്പാക്കിനെ വ്യത്യസ്തമായ ഒരു സ്ഥാപനമാക്കുന്നത്.
1: ഈ ഹൈവേ എഞ്ചിനീയറിംഗ്, അതുപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ്, ഗതാഗത ആസൂത്രണം, അപ്പൊ ഈ ഒരു മേഖലയിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്?
0: നമ്മുടെ ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ, ഇതിൻ്റെ എല്ലാം അലൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിലിന്റെ ഇനീഷ്യൽ പഠനങ്ങൾ, ഇതിലെല്ലാം നാറ്റ്പാക്ക് ഇൻവോൾവ് ആയിരുന്നു. അതാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ പണ്ട് നമ്മൾ ഗോൾഡൻ ക്വാർട്ടറിലായിട്ടുള്ള ഇനീഷ്യൽ ചില സ്ട്രെച്ചസിലൊക്കെ നാറ്റ്പാക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു.
1: നാറ്റ്പാക്കിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നാറ്റ്പാക്കിന്റെ നേട്ടങ്ങളിൽ നമ്മൾ റോഡ് സേഫ്റ്റി അവയർനെസ്, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ എഞ്ചിനീയേഴ്സിനും അതുപോലെ സയന്റിസ്റ്റുകൾക്കും അക്കാഡമീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ തന്നെ ഒരു 100 സ്കൂളുകളിൽ 40-45 സ്റ്റുഡൻസ് വരെ ഉള്ള ഓരോ ഗ്രൂപ്പുകളാക്കി റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഇമ്പാക്റ്റ്, ബിക്കോസ് ക്യാച്ച് ദം യങ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ സ്റ്റുഡൻസിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം അടുത്തിടെ കേരള ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഫേറ്റൽ ആക്സിഡൻസ്, 2 പേരിൽ കൂടുതൽ മരണമടഞ്ഞ പോയിന്റ്സിൽ ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ, ജോയിന്റ് ആ ടീമിൽ നാറ്റ്പാക്ക് സയന്റിസ്റ്റുകൾ മേജർ ഒരു ടീം മെമ്പറാണ്. അപ്പോൾ അവരുടെ സജഷൻസ് അതിന്റെ ബേസിസിൽ ഞങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഗവൺമെന്റിലോട്ട്. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, പിന്നെ ഫർദർ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ബ്ലാക്ക് സ്പോട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് സ്പോട്സിൽ ഒരു 75 ബ്ലാക്ക് സ്പോട്സിൽ

0: എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ്, അത് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം, വിശദമായ റിപ്പോർട്ടും നാറ്റ്പാക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒരു 15 സംസ്ഥാനങ്ങളിൽ ഒരു 100-ൽ പരം ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ് നാറ്റ്പാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ്, നേപ്പാളിലൊരു ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാറ്റ്പാക്കിൻ്റെ കുറിച്ച് ഓർക്കുമ്പം, ഓൾ ഓവർ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ആദ്യം എല്ലാവരും മനസ്സിൽ വരുന്നത് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, അത് നാറ്റ്പാക്കാണ് ചെയ്തത്. അത് നമ്മുടെ ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ്. അതുകൂടാതെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ റോഡുകൾ, അവരുടെ മാസ്റ്റർ പ്ലാൻ നാറ്റ്പാക്ക് തയ്യാറാക്കി, അത് പിൽക്കാലത്ത് ഇന്ത്യക്ക് മൊത്തമാകെ ഒരു റോൾ മോഡൽ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ, എൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നാറ്റ്പാക്ക് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഫെയർ പോളിസി, അതിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് നാറ്റ്പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യ തന്നെ പല സിറ്റീസില്, നാഗാലാൻഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജമ്മു എന്നീ സംസ്ഥാനങ്ങളിലെ മേജർ സിറ്റീസിൽ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിലെ അലഹബാദ്, ദോരിഗഡ് ആ സ്ട്രെച്ചിൽ സുപ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ വാട്ടർവേ നമ്പർ 3, അത് ഡിക്ലെയർ ചെയ്ത് തന്നെ നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കണം ഉള്ളൊരു നേട്ടമാണ്.
1: ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ സംഭാവനകളാണ് നാറ്റ്പാക്ക് സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: സംസ്ഥാനത്തെ ഏത് മേജർ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്റ്റ് വന്നാലും നാറ്റ്പാക്കിന്റെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അതനുസരിച്ച് നാറ്റ്പാക്ക് സ്റ്റഡി ചെയ്ത് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ബേസിസിൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സേഫ് കോറിഡോർ, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ്, കഴക്കൂട്ടം തൊട്ട് അടൂര് വരെയുള്ള സ്ട്രെച്ച്, അതിനൊരു സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നാറ്റ്പാക്ക് ആണ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്.
1: എന്താണ് ഈ സേഫ് കോറിഡോർ?
0: സേഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ നേരത്തെ ആളെക്കൊല്ലി റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സ്ട്രെച്ചിന്. അപ്പൊ അതിൽ നമ്മുടെ നാട്ടിലറിയാം, നമുക്ക് ഈ ലാൻഡ് അക്വിസിഷൻ പൊതുവെ വലിയ ബുദ്ധിമുട്ടാണ്, കുറെ കർവ്സ് ഉള്ള ഒരു സ്ട്രെച്ചാണ്.
1: NH ആണോ MC റോഡാണോ ഉദ്ദേശിച്ചത്?
0: MC റോഡ്. അപ്പൊ അതില് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തതെന്ന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് സൈൻസും മാർക്കിങ്സും സ്ട്രീറ്റ് ലൈറ്റിങ്ങും അതുപോലെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ്, നമ്മുടെ ക്രാഷ് ബാരിയേഴ്സ്, ഇത് ത്രൂ ഔട്ട് ആ 80 കിലോമീറ്റർ വരുന്ന ആ സ്ട്രെച്ചിൽ മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ സ്റ്റേറ്റിനെ റോൾ മോഡലായിട്ട് നിൽക്കേണ്ട ഒരു കോറിഡോറാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡിസൈനും നാറ്റ്പാക്കാണ് ചെയ്തത്. നാറ്റ്പാക്കിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ഒരു പ്രോജക്റ്റാണ്.
1: ഓക്കെ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും അതുവഴിയുള്ള മരണങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണെന്ന് തോന്നുന്നു.
0: അതെ അതെ.
1: അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ ഒരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാറ്റ്പാക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഈ റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജൻസി വിചാരിച്ചാലോ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല, ഒരു മൾട്ടി ഡിസിപ്ലിനറി കാര്യമാണ്. എന്ന് പറയാൻ അവിടെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, എമർജൻസി കെയർ വരുന്നുണ്ട്.
1: ഈ വാഹനങ്ങളുടെ ഒരു ആധിക്യമാണോ ഇതിന് പ്രധാന കാരണം? അതോ നമ്മുടെ റോഡുകളുടെ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒക്കെ ഒരു പോരായ്മയാണോ? അങ്ങനെയാണ്,
0: എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങള് ഒത്തിരി കൂടുമ്പം സ്പീഡ് കുറയും, അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാലും അതിന്റെ ഇന്റൻസിറ്റി, അത് ഒരു ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ടു ഡെത്ത് എന്ന റേസ്റ്റ് 4 ആണ്. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് കഞ്ചഷൻ കൂടുന്നു എന്ന് പറയാം. ആക്സിഡൻസ് ചിലപ്പം ഫെയ്റ്റൽ ആകേണ്ട, ചിലപ്പോൾ അതൊരു മേജർ ഇഞ്ചുറിയിലോ എല്ലാം നിൽക്കും. പക്ഷേ ഇതിൽ ഒരു ആൾക്കാരൊരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു പേടിയുടെ ഒരു എലിമെന്റ് വേണ്ടി വരും. ഇപ്പം നമ്മൾ സേഫ് കോറിഡോറിനകത്ത് തന്നെ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയപ്പം അതിൽ മാർക്കിങ്സ്, പലർക്കും മാർക്കിങ്സ് എന്താണെന്ന്, ഈവൻ എഡ്യൂക്കേഷൻ ലെവലും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റിനയർ സർവേ നടത്തിയപ്പോൾ നമുക്കങ്ങനെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് പോലും പല മാർക്കിങ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റ് ചിലവർക്ക് അറിയാമെങ്കിലും അവരങ്ങനെ അത് ഫോളോ ചെയ്യുന്നില്ല. അതിപ്പോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു കുറവാണ്. പിന്നെ അതുപോലെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗോൾഡൻ അവറിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കുക, ആക്സിഡന്റ് ഉണ്ടായ വ്യക്തികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇനീഷ്യലായിട്ട്, അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ് ഡാമേജിനേക്കാളും ആ സ്പൈനൽ കോർഡിനൊരു ഇഞ്ചുറി വരാം. അപ്പൊ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ അത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ നമുക്ക് ഈ ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നാറ്റ്പാക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെഷേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സേഫ് കോറിഡോർ ഞാൻ പറഞ്ഞ പോലെ മാതിരി. അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ,

0: പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക്, ഇവർക്കെല്ലാം ഈ പിന്നെ അതിൽ ബുക്ക്ലെറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 50th year ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി മോബി എന്ന് പറഞ്ഞ ഒരു മാസ്കോട്ട്, അതിന്റെ ബേസിസിൽ ഒരു കോമിക്സ് ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. കുട്ടികൾക്ക് വായിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതുവഴി ഈ റോഡ് സേഫ്റ്റി സന്ദേശങ്ങൾ എത്തിക്കാൻ ഒരു ശ്രമം ഇത്തവണ നമ്മൾ പുതുതായിട്ടൊന്നും നടത്തുന്നുണ്ട്.
1: ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് പ്രധാന പരിപാടികൾ നെറ്റ് പാക്കിന്റെ?
0: ഈ ജൂലൈ 14 ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PK ബഷീർ സാറാണ് നമ്മുടെ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു 1 year ചെയ്യുന്ന ആക്ടിവിറ്റി കലണ്ടറും പ്രകാശനം ചെയ്തു. ആ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസിൽ ആണ് ഞങ്ങൾ ഒരു പാനൽ ഡിസ്കഷൻ, അത് കേരള ഓൺ ദ മൂവ് ഷേപ്പിംഗ് ഫ്യൂച്ചർ മൊബിലിറ്റി ഫോർ 2047, അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനേഴ്സും അക്കാഡമീഷ്യൻസും റിസർച്ചേഴ്സും എല്ലാവരും ചേർന്ന ഒരു പാനലായിരുന്നു. അപ്പോൾ അവർ 2047 കേരളത്തിന്റെ ഗതാഗതം എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളെന്നും ഏതൊക്കെ ആസ്പെക്ട്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നും നമ്മുടെ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്നും നേരത്തെ പറഞ്ഞ പോരായ്മകളും അങ്ങനെയുള്ളതിനെ കുറിച്ച് നല്ലൊരു ചർച്ച നടന്നു. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിൽ സമർപ്പിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലിയുടെ ഏറ്റവും ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബറിൽ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോം, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പോർട്ട് ഫോർ സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള രാജ്യത്തു നിന്ന് വരെ ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സിനും എക്സ്പേർട്സിനെ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മാത്രമല്ല, ഇൻഡസ്ട്രീസ് എന്നുള്ളവർക്ക് പോലും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിനുള്ള വേദി ഒരുക്കുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് മന്തിൽ വിവിധ തരം പരിപാടികൾ സ്കൂൾ സ്റ്റുഡൻസിനെയും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സ്റ്റുഡൻസിനെയൊക്കെ ചേർത്തിട്ട് അതിന് വിപുലമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
1: സുവർണ ജൂബിലി വർഷത്തിൽ നാറ്റ്പാക്കിന്റെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ സമൂഹത്തിനായി എന്തെല്ലാം പ്രത്യേക പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്?
0: ഞങ്ങൾക്ക് 4 major divisions ആണുള്ളത്. ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്, ട്രാഫിക് എഞ്ചിനീയറിംഗ് സേഫ്റ്റി ഡിവിഷനുണ്ട്, GIS ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷനുണ്ട്, പിന്നെ പേയ്മെന്റ് എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ റോഡ് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് പേയ്മെന്റ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ തരം ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യുവതലമുറയിൽ ഈ എമർജിംഗ് ടെക്നോളജി, അതിന് താല്പര്യം വളർത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളൊരു മോഡൽ എക്സ്പോ അത് നടത്തുവാനും സംഘടിപ്പിക്കാനും ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റി മന്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, മത്സരങ്ങൾ, പരിശീലനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ, മൈ ഡ്രീം കേരള റോഡ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചെറുപ്പം മുതലേ ഈ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോബി എന്നൊരു ഒരു ഒഫീഷ്യൽ മാസ്കോട്ട്, പിന്നെ റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോമിക് ബുക്ക് അതും പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയും സുസ്ഥിര ഗതാഗതവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ FM റേഡിയോ അവയർനെസ് പ്രോഗ്രാംസും ഈ വർഷം മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് പെഡസ്ട്രിയൻ ഡേ, അതിന്റെ ഭാഗമായിട്ട് വാക്കബിൾ കേരള ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കി നടപ്പാതകളുടെ ശാസ്ത്രീയ വിലയിരുത്തൽ, പൊതുജന അഭിപ്രായ സർവേ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സർക്കാർ വകുപ്പുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അക്കാഡമിക് വിദഗ്ധർ, വ്യവസായ മേഖല എന്നിവയെ ഒരുമിപ്പിച്ചുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനും പോളിസി റൗണ്ട് ടേബിൾ ഡിസ്കഷൻസും സംഘടിപ്പിക്കുന്നുണ്ട്. പല ടൈപ്പ് ട്രെയിനിങ് സെഷൻസ് ഇപ്പോൾ GIS ട്രെയിനിങ് സെഷൻ അതിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഡേ, ക്ലൈമറ്റ് റിസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇങ്ങനെ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു.
1: മാഡം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നാറ്റ്പാക്കിനുള്ളത് ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗതാഗത സംവിധാനമാണ് ഇൻലാൻഡ് വാട്ടർവേസ്, മാഡം തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ തന്നെ കൊച്ചി വാട്ടർ മെട്രോ അത് വളരെ സക്സസ്ഫുൾ ആയി, ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള നെറ്റ്വർക്ക്സും കൂടെ വൈഡൻ ചെയ്തിട്ട് ആ ഒരു ഇൻലാൻഡ് വാട്ടർ നെറ്റ്വർക്ക് കുറെ കൂടെ ഫലപ്രദമാക്കാനുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, കൊച്ചി വാട്ടർ മെട്രോയിൽ തന്നെ ഇപ്പോഴത്തെ യൂസേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനി കുറെ കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിന്റെ ഫെയർ സ്ട്രക്ചർ, ഇതിനെ കുറിച്ചെല്ലാം നാറ്റ്പാക്ക് പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് ഫ്രൈഡ് മൂവ്മെന്റ് മാക്സിമം ഈ വാട്ടർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോയാൽ റോഡിലെ സേഫ്റ്റി അത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഈ കൺജഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഹെവി ലോഡ്സിന്റെ റോഡിൽ കൂടെ ഒഴിവാക്കാൻ കഴിയും. അത് നമ്മുടെ മാക്സിമം ചൂഷണം ചെയ്യേണ്ട ഒരു മേഖലയാണ്. നാറ്റ്പാക്കിലെ ഞങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷൻ തന്നെ ഉണ്ട് ഇതിനു വേണ്ടി. ആ സയന്റിസ്റ്റുകൾ ഇതിൽ ഫർദർ സ്റ്റഡീസ് റിസർച്ച്

0: ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഊന്നൽ കൊടുത്ത് പറയേണ്ടത്, ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക്, ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇപ്പൊ ഓഫീസിലെ അല്ലെങ്കിൽ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെ ഉള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതുപോലെ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെയിൽ വഴി മാത്രമായിട്ട് നമുക്കിപ്പോൾ എത്താൻ പറ്റില്ല, റോഡ് വഴി മാത്രം. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ആ ഇന്റർചേഞ്ച്, മോഡൽ ഇന്റർചേഞ്ച്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ അത് മോഡൽ ഇന്റർചേഞ്ച് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല. അപ്പോൾ നാറ്റ്പാക്കിന്റെ ഒരു മേജർ ഒരു ഫോക്കൽ ഏരിയയെ ഈ മോഡൽ ഇന്റർചേഞ്ച് എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും എന്നാണ്. എന്നാൽ മാത്രമേ ഈ എല്ലാ മോഡ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് സംസ്ഥാനത്തിന് ഗുണകരമാക്കാൻ പറ്റുകയുള്ളൂ.
1: കേരളത്തെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ ദേശീയ ജലപാത, അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഈ മാഡം പറഞ്ഞ ആ ഒരു ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും?
0: ആ ഞാൻ പറഞ്ഞ പോലെ നാഷണൽ വാട്ടർവേ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ ആകുമ്പം ഈ പറയുന്ന പോലെ ഇപ്പം അവിടെ ബോട്ട് ജെട്ടിയിൽ എത്തണമെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തണമെങ്കിൽ റോഡ് വഴിയല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവിധാനം സുഗമമാക്കണം. പിന്നെ ഉൾപ്രദേശത്തിലുള്ളവർക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ ഫസ്റ്റ് ആൻഡ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പം റെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇതിനുള്ള എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകളുള്ളത് നമ്മുടെ റിസർച്ച് ആംഗിൾ നിങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മുറയ്ക്ക് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ സ്ട്രെങ്തൻഡ് ആവുകയും ചെയ്യും.
1: ഓക്കെ, ഈ ഒരു സുവർണ ജൂബിലി വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണല്ലോ നാറ്റ്പാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വർഷത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: പൊതുവായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ടീംസ് സെഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കീനോട്ട് സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കീനോട്ട് ലെക്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് മാത്രമല്ല അതിൽ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 12, ശകവർഷം 1948, ശ്രാവണം 6, 2026 ജൂലൈ മാസം 28ാം തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4:30:41. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ സ്പൈസ് എഫ് എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്, രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് എന്ത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാലത്തിൻ്റെ കുതിപ്പിൽ പലതും മാറിയെങ്കിലും ചില സംഗീതങ്ങൾ ഒരിക്കലും പാഴാകുന്നില്ല. ഓർമ്മകൾക്ക് നിറം പകരുന്ന ആ പഴയ ഈണങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൻ്റെ ഏതോ കോണിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളെ സംഗീതത്തിൽ ചാലിച്ച് മലയാളിയുടെ മനസ്സിലിടം നേടിയ അനശ്വര ചലച്ചിത്ര ഗാനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഓരോ പാട്ടും ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനവും ഓരോ വരിയും ഒരു കവിതയുടെ സൗന്ദര്യവും ഓരോ ഈണവും ഒരു നൊസ്റ്റാൾജിയയുടെ സുഗന്ധവുമാണ്. പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ആ സുവർണ ലോകത്തേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ആദ്യ ഗാനം കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം രചിച്ചത് വയലാർ, ഈണം നൽകിയത് ദേവരാജൻ.

അടുത്ത ഗാനം ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MK അർജുനൻ.

വയലാർ എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം ഇനി കേൾക്കാം. ചീനവല എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസ്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: हेलो
2: राजेश, ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക.

0: അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
3: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 5 മണി. ഇപ്പോൾ ആധ്യാത്മരാമായണ പാരായണം 12-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജാ.

ശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവൻ അതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു

തുടങ്ങിനാൻ ഖരൻ ഘോരമാമാഗ്നേയാസ്ത്രമേതതുരാഘവൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഋതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം

ರಘುಪತಿ ವೈಷ್ಣವಾಸ್ತ್ರೇಣ ಕಳಂಜಾಶು ಮೂನ್ನಂಬು തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോ.

0: പലതരം.
1: അധ്യാത്മ രാമായണ പാരായണം 12-ാം ദിവസം പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 5:40. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
3: ജൂലൈ 28, 2026, അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിൻ്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ച് നാളെടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസാണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും, ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി ജൂലൈ 28, 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് അസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവയർനെസ്, പ്രിവെൻഷൻ, ടെസ്റ്റിംഗ്, ട്രീറ്റ്മെൻറ്റ്,

0: ബോധവൽക്കരണം, പ്രതിരോധം, പരിശോധന, ചികിത്സ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
1: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാരീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
0: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതിൽ A, E ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും B, C, D കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. A, E ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡായിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്ത് ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖം അല്ല, ഇപ്പോഴും ഈ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി B, C, D എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. B, C, D വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംപ്റ്റംസ്, അപ്പോൾ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദിൽ, അപ്പോൾ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പം നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിൽ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും. മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയേ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്, അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായ അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി B, O, C എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിൻ്റെ വൈൽഡ് ടൈപ്പ് എന്ന്, അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിൻ്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരള് ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പിൽ ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ.

0: അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ല. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലൻ്റായിട്ടും വരും, അറിയാതെ കിടക്കും. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, അത് വെറുതെ അല്ലേ തിരിഞ്ഞ്. നമ്മൾ ടെസ്റ്റ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ. അപ്പോഴാണ് കണ്ടുപിടിച്ചത്, ശരി അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരൾ പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിൻ്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ്, ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT, SGPT അല്ലെങ്കിൽ ബിൽറുബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. AE വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് എ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവാണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നൻറ്റ് വിമനാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ 3rd ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും, വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷനുള്ള വാക്സിനാണ് അത്. നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡോമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാർ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയൊക്കെ വരുമ്പോഴും പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ച് ആ

0: ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പോൾ അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. എച്ച് ഐ വി പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്. അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന്. ഗവൺമെൻറ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിൻ്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10,000 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിൻ്റെ പേഷ്യൻസിൻ്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെൻറ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം നാടകഗാനങ്ങൾ. ആദ്യഗാനം അവകാശി എന്ന നാടകത്തിന് വേണ്ടി ശ്രീപ്രിയ പാടിയത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ.

അടുത്ത ഗാനം കോട്ടയം ആലീസ് രാജീവ് എന്നിവർ പാടിയത്. രചന മുക്കോട് ഗോപാലകൃഷ്ണൻ, സംഗീതം ബാലമുരളി. നാടകം മനസ്സെന്ന മാതൃകൻ.

0: നാടക ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
0: സമയം 5:40. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭീമ യോജന ഫോർ അൺഓതറൈസ്ഡ് വർക്കേഴ്സ്. 6:00 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ കപ്പ കൃഷി വ്യാപകമായി ചെയ്യുന്ന കർഷകനായ ശ്രീ അനൂപ് ജോർജുമായി എൻ.എസ്. ജയമോഹൻ സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ സാമൂഹ്യ പ്രവർത്തകയായ ശൈലജ സുരേന്ദ്രനുമായി അഭിമുഖം. 8:00 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 ഇസൈ തെൻഡ്രൽ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 തേനസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ ലളിത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 8:00 ചിത്രീകരണം. 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
2: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, രാജ്യത്തിന്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം, തപാൽ സ്റ്റാമ്പ്. ഒരിക്കൽ കൂടി പറയാം, രാജ്യത്തിന്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് തപാൽ സ്റ്റാമ്പ്. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും മേഘാവൃതമായിരുന്നു. ചില പ്രദേശങ്ങളിൽ മഴ പെയ്തു. മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്.

0: ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പത്തനംതിട്ട പഴവങ്ങാടി ചേത്തോങ്കര ശ്രീമതി സിനി റേച്ചൽ മാത്യുവിന്റെ സ്വപ്നം ഒരു നഴ്സാവണം എന്നായിരുന്നു. എന്നാൽ സിനി ചെന്നെത്തിയത് ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിന്റെ വിശാല ലോകത്തേക്കാണ്. സിനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ചക്ക ഹൽവയിൽ നിന്ന് തുടങ്ങിയ റേച്ചൽസ് കിച്ചനിൽ ഇന്ന് തയ്യാറാക്കാത്ത വിഭവങ്ങൾ വിരളമാണ്. നാലുമണി പലഹാരങ്ങൾക്കൊപ്പം പലവിധ അച്ചാറുകൾ, സ്രാവിടിച്ചത് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ശ്രീമതി സിനിയുടെ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റേച്ചൽസ് കിച്ചൻ എന്ന സംരംഭം നടത്തിക്കൊണ്ടുവരുന്നു. ചക്ക അലുവ എന്നൊരു പ്രോഡക്റ്റ് സാധാരണയായി എല്ലാ ചക്കക്കാലത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു വിഭവമാണ്. അത് ബന്ധുക്കൾക്കും

നമ്മുടെ ചക്കയുപ്പേരിയാണ്. ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ ചക്കയുപ്പേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരുന്നു ഈ സ്രാവിൻ്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. USയിലുള്ള പോളേട്ടനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, സിനി എനിക്കിച്ചിരി ഉണക്ക സ്രാവ് വേണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ആൻറ്റിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് പഠിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് പിന്നെ നമ്മുടെ സാധാ തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസും കൂടെ ഒക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു പ്രോഡക്റ്റാണ്. അതായത് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിദേശത്തേക്ക് ഇത് കൊണ്ടുപോയി അവിടെ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള തടസ്സം മാറ്റി ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ സ്രാവ് പൊടിയും കൂടെ ഇട്ട് രുചികരമായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്രാവ് ഇടിച്ചത്. പിന്നീട് ഓരോ ഐറ്റംസ് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്ന് പഠിക്കും, പഠിച്ച് ഓരോ പ്രോഡക്റ്റുകൾ ചെയ്തു വന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് പറയുന്ന വേറൊരു ഐറ്റമാണ്. നല്ല ഗുണനിലവാരമുള്ള ഉണക്ക ചെമ്മീൻ വാങ്ങി തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസ് അതിനും കൊടുത്ത് അങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ പോത്തിറച്ചി തന്നെ പോയി വാങ്ങിക്കും, അതിനെ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കും. ആ ഉണക്കിയെടുക്കുന്നതിനെ നമ്മൾ ഇടിച്ച് അതിനെ മയപ്പെടുത്തി സോഫ്റ്റായിട്ടുള്ള എന്നാൽ ഇറച്ചിയുടെ നല്ല രുചിയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചിയാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ, കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഒരിക്കലും ചെയ്യാറില്ല. അപ്പം അത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കും ഈ ചേമ്പുപ്പേരി എന്ന് പറയുന്നത്. ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നതിന് പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴുവഴുപ്പാണ്. 5 കിലോ പച്ച ചേമ്പ് വാങ്ങിച്ചാൽ 1.5 കിലോ ചേമ്പുപ്പേരിയായിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളെയും ഏത് രീതിയിലാണോ ഭക്ഷ്യയോഗ്യമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രയൽ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പഴുത്ത ഏത്തക്കായയുടെ ഉപ്പേരി. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യുന്നതല്ല, ഇതിനൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നത് കാരമലൈസേഷൻ കൊണ്ടാണ്. അതായത് പഴുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഫ്രക്ടോസിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയൊരു പഴുപ്പാകുന്ന ഏത്തക്ക വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് സ്കൂളിൽ പോവും, അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ പറയും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലോ എന്ന്. എന്നുവെച്ചാൽ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ച് ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ വില മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ ഉപ്പേരികളിൽ നിന്നും വളരെയധികം മുമ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി തേങ്ങാപ്പാൽ ഒരു അല്പം പോലും പിഴിഞ്ഞെടുക്കാതെ നല്ല രുചികരമായി വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടെ ചെയ്യുന്ന വിഭവം. അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അല്പം ചോറെടുത്ത് ഈ ചമ്മന്തിയും കൂട്ടി നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് അച്ചാർ ഐറ്റംസ് ആണേ. പാവയ്ക്ക, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ മോദമീൻ്റെ അച്ചാർ, കൊഞ്ചച്ചാർ, നെത്തോലി അച്ചാർ, കേരമീൻ്റെ അച്ചാർ ഒക്കെയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഇറച്ചി അച്ചാറായാലും മീനച്ചാറായാലും മറ്റേത് അച്ചാറുകളായാലും ഗ്രേവി ഒത്തിരി ചേർക്കുക എന്നുള്ളതല്ല, നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ രുചികരമായി അതിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നു. അതും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രുചികരവും ആരോഗ്യകരവുമായ അച്ചാറുകൾ അധികം പുളിയില്ലാതെ, അതായത് വിനഗിരി ഉപയോഗിക്കാതെ, ഉപ്പിൻ്റേതും നല്ലെണ്ണയുടെയും പ്രിസർവേഷനിലൂടെ മാത്രം ഇരിക്കുന്നതായ അച്ചാറുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് ഈ മഞ്ഞൾ പൊടിയും. ഇവിടെ അടുത്ത കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ ഞങ്ങളിവിടെ 40 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിനകത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ച് ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. അതുപോലെ ഈ കാശ്മീരി മുളക് മാത്രം ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഡബ്ബി എന്ന് പറയുന്ന, അല്ലെ ഡബ്ബാന്നോ ഒക്കെയാണ് ഇതിന് പലയിടത്തും പല പേര് പറയുന്നത്, ഡബ്ബി ചില്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീരെ എരിവ് കുറഞ്ഞ

0: മുളകാണ്. നല്ല കൊഴുപ്പും ഒട്ടും എരിവും ഇല്ലാത്തതായ മുളക് പൊടിയാണിത്. ഇത് കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിനും നല്ല ഡിമാൻഡുള്ളതാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല. ഗരം മസാലയിലെ എല്ലാ കൂട്ടുകളും, ഏലക്കയും സ്റ്റാർ അനീസും ജാതിപത്രി, പെരിഞ്ചീരകം, സിനമൻ, ഗ്രാമ്പു, കുരുമുളക് ഇവയൊക്കെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ കറികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗരം മസാലയാണ് ഇത്.
1: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി ജാക്ക് ഫ്രൂട്ട് പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡിയും ശ്രീമതി സിനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: മഴയില്ലാത്ത സമയത്തെ ചക്ക നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് കുരുവും ചകിനിയും എല്ലാം കളഞ്ഞതിന് ശേഷം പാക്കറ്റുകളായി, ഇതിന് പില്ലോ പൗച്ചസ് എന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ ഇത് ഫ്രീസായിരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്ഥലവും കിട്ടും. 800 ലിറ്ററിൻ്റെ വീതം 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏകദേശം 2100 കിലോ വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറ്റ് എ ടൈം. നമ്മൾ ഡ്രയറിലാണ് ഈ ചക്ക ഉണക്കി വെക്കുന്നത്, അതുപോലെ തേങ്ങ ഉണക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്, ഇറച്ചി ഉണക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഡീഹ്യൂമിഡിഫയറാണ്. ജലാംശം അതിനകത്തുനിന്ന് വലിച്ചു പുറത്ത് കളയുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐറ്റം ഉണക്കിയാലും അതിൻ്റെ കളർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. മുരിങ്ങയിലയും പേരയിലയൊക്കെ നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്, അതുപോലെ കാന്താരി ഉണക്കാറുണ്ട്. ഇതിൻ്റെ ഒന്നും സ്വാഭാവികമായ നിറം നഷ്ടപ്പെടാതെ തന്നെ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ പ്രോഡക്റ്റുകളുടെ വിപണനം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ആൾക്കാർക്ക് പരസ്യങ്ങളായിട്ടും അല്ലാതെയും നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചു, www.rachelskitchen.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരംഭിച്ച്. അതിലൂടെയാണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു വരുന്നവരുണ്ട്. രുചിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് അലൻ മാത്യു എബ്രഹാമും കൂടെയാണ് ഞങ്ങളുടെ സംരംഭത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം MBA ബിരുദധാരിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണ സമയം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവർ നന്മ നിവേദ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2 മക്കളാണ്. ഇളയ മോന് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, നാഥാൻ എബ്രഹാം അലൻ. കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് ഇതിനെ പതുക്കെ വളർന്നു വരുന്ന ഒരു സംരംഭമാക്കിക്കൊണ്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പ്ലാനിങ് ഇല്ലാത്തതും കൊണ്ടുമുള്ള വളരെയേറെ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചും എടുത്തുമൊക്കെ വരുന്നു. അതിന് വളരെ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്നും ഞങ്ങളെ കേട്ടും അറിഞ്ഞും കണ്ടും ഞങ്ങളുടെ ഹാർഡ്ഷിപ്പിനെ അംഗീകരിച്ചും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കടകളിലൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വില കൂടുതൽ എന്ന് പറയുന്നതിലും ആൾക്കാർ ഞങ്ങളുടെ നിന്നും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും രുചികരവും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി വയ്യ എന്ന് മടുത്തു പോകാതെ നിന്നാൽ മാത്രമേ തുടർന്നും നമുക്കിത് മുൻപോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കൂ. പുതിയതായിട്ടൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഓ എനിക്കിനി വയ്യ എന്ന് വിട്ടുപേക്ഷിച്ചു പോകാതെ റെസിലിയൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ലഭിക്കത്തക്ക പോലെയും അനേകർക്ക് തൊഴിൽ നൽകത്തക്ക പോലെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാനും നമുക്കും സാധിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭം. ഈ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്, അതുപോലെ തന്നെ കൃഷിവകുപ്പ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾ

0: എന്ന ഒരു വ്യവസായത്തിനുള്ള എൻകറേജ്മെന്റ് ആയിരുന്നു.
1: സിനി മാത്യു തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭം ഇന്ന് സമീപത്തെ വനിതകൾക്കും ഒരു വരുമാന മാർഗമാണ്. റേച്ചൽസ് കിച്ചൻ എന്ന ഈ സംരംഭത്തിൽ ഏറെ സംതൃപ്തിയുണ്ട് സിനിക്ക്. അതിലേറെ അതിന്റെ വളർച്ചയിൽ അഭിമാനവും. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോയാൽ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമതി സിനി റേച്ചൽ മാത്യുവിന്റെ റേച്ചൽസ് കിച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്.
2: അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
5: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. കാർഷിക വിറ്റ് വരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ

0: സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: been killed and several others are injured after Pakistani security forces opened fire on protesters during a long march organized by the Joint Awami Action Committee at Rawalkot yesterday. According to reports, several of the injured are in critical condition, raising fears that the death toll may increase. The violence coincided with the first phase of Legislative Assembly elections held in POJK yesterday. Pakistani authorities are primarily targeting the groups calling for boycott of the ongoing polls. President Draupadi Murmu today presided over a special book release ceremony at Rashtrapati Bhavan, marking the completion of 4 years of her presidency. Vice President C.P. Radhakrishnan released 5 commemorative books on the occasion. The government has decided to impose stock holding limits on sugar dealers across the country from the 1st of August till the 30th of November this year. The Ministry of Consumer Affairs, Food and Public Distribution said the move is aimed at curbing hoarding, discouraging speculative trading and ensuring the continuous availability of sugar at reasonable prices. In shooting, Indian pair of Sonam Uttamaskar and Himanshu Dhillon secured the bronze medal in the 10-meter air rifle mixed team event at the ongoing ISSF World Cup in Hangzhou, China today. At the Commonwealth Games, India's Srihari Natraj qualified for the 100-meter backstroke swimming competition at Glasgow in Scotland today. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
2: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: വസിഷ്ഠാശ്രമത്തിലേക്കുള്ള ദിലീപന്റെ യാത്രയിലെ വിശേഷങ്ങളാണ് കവി വർണ്ണിക്കുന്നത്. തങ്ങളുടെ പൊന്നുതമ്പുരാൻ ഈ വഴി കടന്നുപോകുന്നു എന്ന് കേട്ടറിഞ്ഞ ജനങ്ങൾ അപൂർവമായ രാജദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഹൃദ്യമായ കാഴ്ചയാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലെ വിഷയം. ഋത്വിക്കുകൾക്ക് വിധിയാവണ്ണം യാഗാദികൾ ചെയ്ത് ജീവിക്കാൻ രാജാവ് ഗ്രാമങ്ങൾ തന്നെ അവർക്ക് കരമൊഴിവായി നൽകിയിട്ടുണ്ട്. നിരന്തരം യാഗങ്ങൾ നടക്കുന്നതിൻ്റെ സൂചനയാണ് അവിടങ്ങളിൽ കാണുന്ന യജ്ഞസ്തംഭങ്ങൾ. അങ്ങനെയുള്ള യാഗഭൂമികളിലെ ഋത്വിക്കുകൾ വഴിയിൽ കാത്തിനിന്ന് രാജാവിനും പത്നിക്കും അർഘ്യവും പാദ്യവും അനുഗ്രഹവും നൽകി.

0: അവശേഷ
1: ആത്മവിസൃഷ്ടേഷു താൻ തന്നെ നൽകിയ ഗ്രാമങ്ങളിലെ ഗ്രാമത്തിൻ്റെ വിശേഷമാണത്. യൂപചിഹ്നേഷു യാഗപശുവിനെ കെട്ടാൻ യാഗശാലയ്ക്ക് സമീപം ഉയർത്തുന്ന കുറ്റി, അതാണ് യൂപ. ഗ്രാമത്തിലെ യജ്ഞസമൃദ്ധിയെ സൂചിപ്പിക്കുന്നു ഈ യൂപങ്ങൾ. ഇത്തരത്തിലുള്ള യാഗഭൂമികളിലെ യജ്വാക്കൾ വിധിപൂർവം യാഗമനുഷ്ഠിക്കുന്നവരാണ് യജ്വാക്കൾ. അവർ രാജാവിന് അർഘ്യം നൽകി സ്വീകരിച്ചു, തുടർന്ന് സഫലങ്ങളായ ആശിസ്സുകളും നൽകി. രാജാവും പത്നിയും അർഘ്യപാദ്യങ്ങളും ആശിസ്സും സ്വീകരിച്ച് യാത്ര തുടർന്നു. ഋത്വിക്കുകൾ നൽകുന്നതിലും ആവർജകമായൊരു സ്വീകരണമാണ് നിഷ്കളങ്കരായ ഗ്രാമവൃദ്ധന്മാർ നൽകിയത്. ഇടയവൃദ്ധന്മാർ വഴിയരികിൽ കുടുംബാംഗങ്ങളുമായി തേരിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് കാത്തിരുന്നു. അവരുടെ കയ്യിലൊരു വിശിഷ്ട വസ്തുവുണ്ട് പൊന്നുതമ്പുരാന് സമർപ്പിക്കാൻ, പുത്തൻ നെയ്യ്.

0: പാല്. അതിൽ നിന്നുത്ഭവിച്ചത് നെയ്യ്. ഹ്യസ്തനം ഗോദോഹോത്ഭവം ഘൃതം. ഇടയക്കുടിലുകളിൽ വെണ്ണയും നെയ്യുമൊക്കെ സ്ഥിരമായിട്ടുണ്ടാകും, പഴയതാകും പലതും. ഇതങ്ങനെയല്ല, തങ്ങളുടെ തമ്പുരാന് പുതിയത് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇന്നലത്തെ പുതുപാൽ തൈരാക്കി അതിൽ നിന്ന് കടഞ്ഞെടുത്ത പുത്തൻ നെയ്യാണ് രാജാവിന് അവർ കാഴ്ചവെക്കുന്നത്. ഹയ്യങ്കവീനം എന്നത് ഹൃദ്യമായൊരു വിശേഷണമാണ്. ഗ്രാമീണരുടെ നിഷ്കളങ്കത മുഴുവൻ ഈ ഒറ്റപ്പദത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു കവി. കാത്തു നിൽക്കുന്ന ഗ്രാമവൃദ്ധന്മാരെ കണ്ട് തേരി നിർത്തി രാജാവും പത്നിയും അവർ കൊണ്ടുവന്ന പുത്തൻ നെയ്യ് സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് വാത്സല്യപൂർവം അവരോട് കുശലങ്ങൾ അന്വേഷിച്ചു. വഴിയരിയിൽ കാണുന്ന തനിക്ക് പരിചയമില്ലാത്ത കാട്ടുമരങ്ങളുടെ പേരുകൾ ചോദിച്ച് മനസ്സിലാക്കി. വന്യാനാം വനശാഖിനാം നാമധേയാന് പൃച്ഛന്തൗ. കൗതുകം കൊണ്ട് മാത്രമല്ല ഈ ഗ്രാമീണരോട് ഇത് ചോദിച്ചത്, അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ കൂടിയാണ് ഇത്തരം കൊച്ചുവർത്തമാനങ്ങൾ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലൂസ്.
2: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കപ്പ കൃഷി വ്യാപകമായി ചെയ്യുന്ന കർഷകനായ ശ്രീ അനൂപ് ജോർജുമായി NS ജയമോഹൻ സംസാരിക്കുന്നു. ഇന്ന് 6:50 കിസാൻ വാണിയിൽ.

7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ സാമൂഹ്യ പ്രവർത്തകയായ ശൈലജ സുരേന്ദ്രനുമായി അഭിമുഖം.

ഇന്ന് രാത്രി 10 മണിക്ക് കേൾക്കാം ഇസൈ തെൻഡ്രൽ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. മറക്കാതെ സന്ദേശങ്ങൾ അയക്കുക. തമിഴ് ഇഷ്ടഗാനങ്ങൾക്കായി ഇസൈ തെൻഡ്രൽ ഇന്ന് രാത്രി 10 മണി മുതൽ.

0: सर्वकारस्य पुनर्वसन नीतेः लाभान् प्राप्नुयुः। सर्वकारेण अष्टादश राज्येषु केन्द्रशासित प्रदेशेषु च साइबर अपराधम् आलक्ष्य ई शून्य FIR पंजीकरणस्य नूतना काचित् व्यवस्था प्रवर्तिता। गृहराज्यमंत्री बंदी संजय कुमारः सूचितवान् यत् अस्मिन् ई शून्य FIR तंत्रे द्वादश सहस्राधिकानि प्रकरणानि एतावता पंजीकृतानि। मन्त्रिणा निवेदितं यत् अस्याः व्यवस्थायाः अन्तर्गतं निश्चित वित्तीय हानेः परिदेवनानि राष्ट्रिय साइबर अपराध रिपोर्टिंग पोर्टल उतवा 30-21-100 इति सहायता संख्यायां पंजीकर्तुं शक्यते। अद्य दक्षिण जापाने तावत् तीव्रतमं भूकंपः दुरापन्नः। जापानस्य ऋतुविभागानुसारं अद्य अपराह्ने कुमामोटो प्रान्ते 7.1 परिमितं तीव्रकम्पनम् अनुभूतम् आगतम्। विभागेन एरिया के समुद्रस्य अथ च यासुशिरो समुद्रस्य तटवर्ती क्षेत्रेषु सुनामी संचेतना प्रसारिता। भारत ऋतु विज्ञान विभागेन छत्तीसगढ़ ओडिशा राज्ययोः विभिन्नेषु स्थानेषु अत्यधिक वृष्टेः संभावना अवलोक्य रक्तवर्णीया संचेतना प्रख्यापिता। दिल्ली सहितेषु उत्तर भारतीय राज्येष्वपि अत्यधिक वृष्टि नारंगवर्णीया संचेतना प्रदत्ता। इति वार्ताः।
1: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
6: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent.

0: Today and to ensure speedy justice so that the credibility of all these exams gets enhanced and gets reinstated.
1: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ് വാദി, ഡി എം കെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തു വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
1: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ 1 കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്.

0: വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന ഉളുന്ത് ചുമന്ന് താഴെയെത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കുളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൗണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധികാനം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജ് പാടിയത്.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കപ്പ കൃഷി വ്യാപകമായി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനൂപ് എന്നാണ് പേര്. അദ്ദേഹത്തെ സ്വാഗതം. നമസ്കാരം.
1: ഈ കപ്പ കൃഷി ഇപ്പോൾ ഒരു പരിധി വരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കപ്പ കൃഷിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരിക്കും?
2: കപ്പ കൃഷിക്ക് വലിയ പണികൾ കുറവാണ്.
1: ഈ കപ്പ കൃഷി അതുപോലെ ചില സ്ഥലങ്ങളിൽ, അതായത് അതിനൊരു മണ്ണുണ്ടല്ലോ, ചുവന്ന മണ്ണ് വരുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇവിടെ അങ്ങനത്തെ തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടോ?
2: ഇല്ല, നമ്മൾ കണ്ടത്തിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. കണ്ടം ഏരിയയാണ്. നേരത്തെ നെൽകൃഷി ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ എവിടെയാലും പറ്റുകയില്ല, അതുകൊണ്ട് കപ്പയാണ് കൃഷി ചെയ്യുന്നത്.
1: ഇവിടെ ഓരോ ടെറൈനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്.
2: അതെ,
1: കാരണം ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്. ഇവര് ഏത് സ്ഥലമാണ് ഇത്? ആക്ച്വലി ഇത്
2: ഇരട്ടയാറ്.
1: ഇരട്ടയാറ് ഏലമുണ്ട്, കുരുമുളകുണ്ട്, കപ്പയുണ്ട്, നെല്ല് പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നെല്ല് കുറച്ചധികം ഇല്ല. അത് ഇപ്പൊ നഷ്ടമായതുകൊണ്ട് നിർത്തിവെച്ചു.
2: നഷ്ടമായതുകൊണ്ട് നിർത്തിയത്.
1: ചില ആൾക്കാർ ആ പ്രദേശത്ത് കുറച്ച് കണ്ടത്തിലേക്ക് മാറിയപ്പോ കുറച്ച് അവിടെ കപ്പയൊക്കെ ഇടാൻ തുടങ്ങി.
2: കപ്പയിടാൻ തുടങ്ങി.
1: എത്ര ഏക്കർ ഉണ്ട് കപ്പ?
2: നമുക്ക് ഏകദേശം ഒന്ന് ഒരു ഏക്കർ മിച്ചമുണ്ട്.
1: ഒക്കെ ഉണ്ട്. ഇതിന്റെ ഒരു ആദ്യത്തെ പ്രോസസ് എന്താണ്? ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യം മണ്ണിങ്ങനെ കൂട്ടി വെച്ച് അങ്ങനെ. എങ്ങനെയാണ് പ്രോസസ്?
2: തടവെടുക്കുക മൂടിലോട്ട്, അതിനുശേഷം കപ്പ തണ്ട് നടുന്നു.
1: തണ്ട് എങ്ങനെ? നിങ്ങൾ നേരത്തെ തന്നെ എടുത്ത് വെക്കും?
2: ആ, എടുത്തു വെക്കും. പഴയത് നമ്മൾ മുറിച്ച് മാറ്റുന്നതിന്റെ തണ്ട് മാറ്റി വെച്ചിരിക്കും. അപ്പൊ അതിൽ നിന്ന് ചെറിയ പീസുകളാക്കി മുറിച്ച് മുറിച്ച്
1: അത് മുറിച്ച് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും മുക്കി വെക്കുവോ?
2: ഇല്ല, ഒന്നും മുക്കുവല്ല,
1: വെറുതെ
2: വെക്കുക.
1: അങ്ങനെ തന്നെ നടും?
2: ആ, നടും.
1: അത് ശരി. ഈ നടുന്നതിന് ഇടയിൽ ഈ തടത്തില് എന്തെങ്കിലും വളപ്രയോഗങ്ങൾ?
2: ഈ ജൈവവളം മേടിച്ച് ചെറുതായിട്ട് മിക്സ് ചെയ്ത് ചാണകം മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് നടും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
1: ആ,
2: ഇപ്പൊ പണിക്കാരെ കിട്ടുന്നില്ലാത്തോണ്ട് ഇപ്പൊ ഞങ്ങള് ചെറിയ ഹിറ്റാച്ച് വെച്ചൊക്കെയാണ് തടവെടുക്കുന്നത്. തടവെടുത്ത് നോക്കും.
1: അത് ലാഭകരമാണോ?
2: ലാഭകരമാണ്, പെട്ടെന്ന് തീരും.
1: ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തം?
2: ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഒരു ഏരിയ മുഴുവൻ ഏക്കറൊക്കെ സുഖമായിട്ട് തീരും.
1: എന്നിട്ട് ഇതിലങ്ങ്
2: നടും.
1: നട്ടിട്ട് ഇത് പണ്ട് ഒരു വർഷമൊക്കെ എടുക്കുന്ന കപ്പയുണ്ട്.
2: ഒരു വർഷമൊക്കെ എടുക്കും.
1: ഇപ്പോ ആറുമാസം?
2: ആറുമാസം ഉണ്ട്, ഒരു വർഷം ഉള്ളതുണ്ട്.
1: ഇപ്പൊ ഏത് വെറൈറ്റി ഒക്കെ കപ്പയാണ് ഇടുന്നത്?
2: നമുക്ക് മൂന്ന് ടൈപ്പാണ് നമ്മൾ നിലവിലുള്ളത്. ഇപ്പൊ ഏതൊക്കെയാ പേരെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നമ്മളിങ്ങനെ പല പ്രാവശ്യം നട്ട് കഴിയുമ്പോൾ അതിനകത്ത് വിളവ് നല്ല കിട്ടുന്ന മാത്രം നമ്മൾ കണ്ടിന്യൂസ്

0: അത് നോക്കും.
1: നോക്കി എടുക്കുന്നു.
0: അതുപോലെ തന്നെ ഈ ഇത് വെച്ചിട്ട് ഇടയ്ക്ക് ഇടവേള കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: ആ ഉണ്ട്.
0: ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ നടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലയില്ലേ, കടല,
1: ആ ആ
0: കടലയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇടവേള കൃഷിയൊക്കെ ചെയ്യുമോ?
1: അല്ല, ഇപ്പം കപ്പ മാത്രമേ ഉള്ളൂ.
0: ഉള്ളൂ.
1: ആ
0: മിക്സഡ്
1: അതിൻ്റെ
0: ക്രോപ്പിംഗ്
1: മിക്സഡ് ഒന്നുമല്ല, കപ്പ തന്നെയാണ്, ഫുള്ള് കപ്പ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
0: അതെന്താ അങ്ങനെ അപ്പോൾ ഇടയിൽ?
1: കാരണം നമ്മളല്ലെങ്കിൽ പിന്നെ അതിന് ഗ്യാപ്പ് ഇടണം,
0: ഓ
1: പിന്നെ അല്ലെങ്കിൽ ചെറുപ്പത്തിലേ അത് ഇടവേള കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ചില വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല കയറി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കൃഷികളൊന്നും പറ്റുകയില്ല.
0: ഓ, കപ്പയുടെ ഇല
1: ഇല
0: കയറിയിട്ട് അടയും.
1: അടയും.
0: ഓക്കെ. അത് ഇല അടയാതിരിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ?
1: അങ്ങനെയില്ല,
0: ഇല്ല.
1: ഇല്ല. എണ്ണം കുറയും.
0: ഈ മുളകൊക്കെ ഉണ്ടല്ലോ, കാന്താരി,
1: ആ
0: അതുപോലെ തന്നെ ഈ കടലയൊക്കെ ഈ കപ്പയുടെ ഇടയിൽ ഇടുന്ന ഞാൻ
1: അത്
0: കണ്ടു.
1: ചെറുപ്പത്തിലേ പറ്റുകയുള്ളൂ, വളർന്നു കഴിയുമ്പോൾ പറ്റുമല്ല. നമ്മൾ ആ കപ്പത്തണ്ട് നടുന്ന ആ കാലയളവിലേ പറ്റുകയുള്ളൂ,
0: അതിനുശേഷം അത് പോകും.
1: അതിനുശേഷം പറ്റുകയില്ല.
0: ഇത് മാസമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എവിടെ അങ്ങനെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകുമോ? എങ്ങനെ നിങ്ങൾ അതിൻ്റെ വിപണന
1: ചിലർ
0: ഡിസ്ട്രിബ്യൂഷൻ?
1: കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഏതെങ്കിലും കട്ടപ്പനയിലോ അങ്ങനെയുള്ള ഏരിയകളിൽ കടകളിൽ കൊണ്ടു കൊടുക്കും. ഈ കപ്പ തന്നെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും.
0: കൊടുക്കും.
1: ആ
0: ഓ, കപ്പയിൽ നിന്ന് അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുപാട്
1: ആ
0: ഉണ്ടാക്കുന്നുണ്ട്.
1: ഉണ്ടാക്കുന്നുണ്ട്.
0: ആ കാരണം ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കപ്പ കൃഷിക്കാരന് കുറച്ച് കൂടുതൽ കാശ്
1: ആ
0: കിട്ടും എന്ന്
1: കാശ്
0: ഞാൻ
1: കിട്ടും. ആ
0: കേട്ടിട്ടുണ്ട്.
1: ആ
0: ഇപ്പോൾ കെ വി കെ പോലെ സ്ഥാപനങ്ങൾ അവർ പറഞ്ഞു തരാൻ വേണ്ടിയുണ്ട്, കൃഷി വിജ്ഞാൻ കേന്ദ്ര പോലെ സ്ഥലങ്ങൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അവർ പഠിപ്പിച്ചു തരാറുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകളും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ഈ ഏരിയയിൽ? എങ്ങനെയാണ്
1: നമ്മുടെ ഇവിടെ അങ്ങനെ ക്ലാസ്സുകളൊന്നും കിട്ടാറില്ല.
0: ഇല്ല.
1: ഇല്ല,
0: കെ വി കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
1: ബന്ധപ്പെട്ടിട്ടില്ല.
0: ഇല്ല.
1: ഇല്ല, ഇല്ല.
0: ഇവിടെയുള്ള ഏതാണ് നിങ്ങളെ യൂണിറ്റ്, നമ്മുടെ ഗവൺമെൻറ് യൂണിറ്റ് ഏതാണ് ഉള്ളത്? കാർഷിക
1: കൃഷിഭവൻ, കൃഷിഭവനാണ് ഉള്ളത്. കൃഷിഭവനാണ്.
0: കൃഷിഭവനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾ പറഞ്ഞ്
1: ആ പറഞ്ഞു തരാറുണ്ട്.
0: ഉണ്ട്.
1: ആ
0: അപ്പോൾ കൃഷി ഓഫീസർ അവിടെ ഉണ്ടാവും.
1: ആ ഉണ്ടാവും, ഉണ്ടാവും.
0: അപ്പോൾ അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ
1: നിർദ്ദേശങ്ങളൊക്കെ തരും.
0: തരാറുണ്ട്.
1: ആ
0: അല്ലേ, അത് കുഴപ്പമില്ല.
1: കുഴപ്പമില്ല.
0: ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്തെങ്കിലും?
1: നമ്മളൊന്നും
0: അപ്പോൾ ഈ സാധാരണ കപ്പ കൃഷിയിൽ ഇപ്പം നമ്മൾ നടുന്നപ്പോൾ ഒരു ഏക്കറിന് ഒരു ഏക്കർ കപ്പ കൃഷി അല്ലെങ്കിൽ അര ഏക്കർ 50 സെൻറ്റ് 10 സെൻറ്റിൽ കപ്പ കൃഷി നടുമ്പോഴത്തേക്ക് അത് നമ്മൾ കൊടുക്കുന്നപ്പോൾ ഉദാഹരണം ഒരു പണിക്കാരനെ നിർത്തി അത് കമ്പ് നട്ട് അതിൻ്റെ വളപ്രയോഗങ്ങളെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് വിൽക്കുമ്പോഴത്തേക്ക് അതിനുള്ള ലാഭം കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ?
1: പക്ഷേ ഇതിനെ തന്നെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം കിട്ടുകയില്ല. പക്ഷെ നമ്മളൊരു, ഞാനിപ്പോൾ ഒരു റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക, അപ്പം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊരു കുഴപ്പമില്ല.
0: കുഴപ്പമില്ല. അത് നട്ടിട്ട് അങ്ങ് ഇട്ടിരിക്കും.
1: പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വിളക്കുറയോഗം അല്ലെങ്കിൽ ബാക്കിയുള്ള കാട് പറിക്കൽ അങ്ങനെയുള്ള നമ്മൾ പണിക്കാരെ വെച്ച് ചെയ്യിക്കുന്നു. അങ്ങനെ കുഴപ്പമില്ല.
0: അതിപ്പോ ഒരേ ഏക്കറിന് അല്ലെങ്കിൽ പല ഏക്കർ കപ്പ എടുത്തിന് ഇപ്പൊ എത്ര കിലോ കണക്കാണോ കൊടുക്കുന്നത്?
1: കിലോ കണക്കിനാണ്.
0: എത്ര കിലോ ഇപ്പൊ ഉണ്ട്?
1: ഇപ്പം നമുക്ക് ലാസ്റ്റ് നമ്മൾ 10,000 കിലോ കൊടുത്തിട്ടുണ്ട്.
0: കൊടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് എത്ര രൂപ വെച്ചിട്ടായിരിക്കും അത്?
1: നമുക്ക് 30 രൂപ വെച്ച്.
0: 30 രൂപ. അവർ വേറെ നല്ല പൈസ റേറ്റ് ഇട്ട്
1: കൊടുക്കും. റേറ്റ് കൊടുക്കും.
0: അതിനകത്ത് കൈമാറി
1: കൈമാറി പോവാണ്. അതെ അതെ.
0: അല്ല, അതിൽ നിന്ന് തന്നെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉണ്ട്.
1: അല്ല, നമുക്ക് ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ കൂടുതലും ആൾക്കാരും കപ്പ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ രാവിലെയൊക്കെ കാപ്പിക്കായിട്ടൊക്കെ രാവിലെ അതുകൊണ്ട് അവിടെ തന്നെ അത് വിറ്റ് പോകും, സെയിൽ പോകും.
0: പുറത്ത് കൊടുക്കാറുണ്ട്.
1: കൊടുക്കാറുണ്ടാകുന്നില്ല.
0: ആ, അതൊരു കാര്യമാണ്. പല സ്ഥലത്തും ഇടുക്കിയിൽ ഇപ്പം കപ്പ വാട്ടുന്ന പരിപാടികളുണ്ട്. മീൻസ് ചെത്തി തന്നെ ഇട്ടിട്ട് പിന്നെ അവര് അടുത്തതിനു വേണ്ടി ശേഖരിച്ച്
1: വെക്കുന്നവരുണ്ട്.
0: ആ, അങ്ങനെ ഒരു വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക്
1: അവിടുന്ന്
0: തന്നെ സെയിലാവുന്നതാണ്?
1: അവിടുന്ന് തന്നെ സെയിലാക്കുക.
0: അല്ലാത്തത് അങ്ങനെ മോൾ കൊടുക്കും?
1: കൊടുക്കുക.
0: കൊണ്ടുപോകും. ഓക്കെ. ഈ സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നല്ല ഈൽഡുള്ള നല്ല കപ്പ തിരഞ്ഞെടുക്കും. അത് നിങ്ങൾ പണി ചെയ്യുമ്പോൾ
1: പണി അറിയാം. ഓരോ പ്രാവശ്യം നമുക്ക് അതിന്റെ വിളവെടുക്കുമ്പോൾ അറിയാം അത് എന്തുമാത്രം വിളവുണ്ട്, അത് നല്ലതാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
0: അതിന്റെ സ്റ്റമ്പ്
1: സൂക്ഷിച്ചോളൂ.
0: അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഈൽഡ് കിട്ടുമോ?
1: ആ കിട്ടും,
0: ഉറപ്പാണ്.
1: ഉറപ്പായിട്ടും
0: കിട്ടും. ഇന്ന സാധനം ഇത്രയും, അതിന് ഇത്രയും ഇത്ര കിലോ വന്നു,
1: കിലോ കണക്ക്. നമുക്ക് ഒരു മൂട് എടുക്കുമ്പോൾ അറിയാം എന്തുമാത്രം ഉണ്ട്. അപ്പം അത് നമ്മൾ ആ തണ്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കും. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ മോശങ്ങളും വരും, പക്ഷെ അത് ഒഴിവാക്കും. നല്ലത് മാത്രം നമ്മൾ അടുത്ത പ്രാവശ്യം നടാനായിട്ട് സൂക്ഷിച്ചു വെക്കും.
0: ഈ കപ്പ അല്ലാതെ വേറെ കൃഷികളൊക്കെ ഏതൊക്കെയാണ് ഉള്ളത്?
1: നമുക്ക് വീട്ടിൽ ഏലമുണ്ട്.
0: ഏലമുണ്ട്.
1: പിന്നെ ജാതിയുണ്ട്.
0: ജാതിയുണ്ട്.
1: കൊടിയുണ്ട്.
0: കൊടിയുണ്ട്. ഇപ്പൊ എല്ലാ വീടുകളിലും ജാതിയുണ്ട്.
1: ആ, ജാതിയുണ്ട്.
0: അപ്പം വ്യാപകമായി ജാതിക്ക് ആരും ചെയ്യുന്നില്ല.
1: ഇല്ല,
0: പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും കാരണം?
1: ഇടവേളയായിട്ടാണ് ചെയ്യുന്നത്.
0: ഇടവേളയായിട്ടാണ് ചെയ്യുന്നത്.

0: എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം ജാതി നല്ല പൈസ കിട്ടുന്ന ഒരു സാധനമാണ് അതിൻ്റെ.
1: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലൊക്കെ ഇപ്പോഴാണ് ഒരു ജാതിക്ക കൂടുതൽ കൃഷിയിലേക്ക് വന്നത്. പണ്ടൊന്നും ഇത്രയും കാര്യമായിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായതേ ഉള്ളൂ കൂടുതൽ ആൾക്കാർ ജാതി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. മറ്റേത് കൊടിയായിരുന്നു കൂടുതലായിട്ടുള്ളത്. കൊടി, കാപ്പി, കൊക്കോ ആയിരുന്നു ഉണ്ട്. പിന്നെ ഇപ്പം ഏല, ഇപ്പം ഏലമായി.
0: ഇല്ല, കൊക്കോയും കാപ്പിയും എല്ലാം സൈഡിൽ ഒതുക്കി.
1: ആ, സൈഡിൽ ഒതുക്കി.
0: അതിന് കാരണം എന്തായിരിക്കും?
1: കാരണം മറ്റേത് വർഷത്തിൽ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, ഒരു വിളവേ കിട്ടുള്ളൂ.
0: ഇത് എപ്പോഴും
1: പറിച്ചുകൊണ്ടേയിരിക്കും. നല്ല കാലാവസ്ഥ മഴയുണ്ടെങ്കിൽ 4-5 തവണ നമുക്ക് വരുമാനം കിട്ടും.
0: ശരിക്കും ഞാൻ വിചാരിക്കുന്നത് എല്ലാ ഏല കർഷകരോടും സംസാരിക്കുമ്പോൾ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്, കാലാവസ്ഥ പ്രശ്നമാണെന്ന് പറയും. കാരണം ഈ നേരത്തെ കർഷകരുമായിട്ട് സംസാരിച്ചപ്പോൾ 27 ഡിഗ്രിക്ക് താഴെ വരണം. ഈ കാലാവസ്ഥ വ്യതിയാനം വരുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് മാറാൻ വേണ്ടിയിട്ട് കർഷകരായിട്ടുള്ള നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടോ?
1: പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഈ മഴവെള്ളമൊക്കെ സംഭരിച്ച്, പണ്ട് കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചാച്ചനൊക്കെ ഇങ്ങനെ കുഴി കുത്തി അതിൻ്റെ അകത്ത് മാക്സിമം ഇറക്കുക, റെയിൻ വാട്ടർ ഇറക്കുന്നത്. ഇപ്പൊന്നും ആരും ചെയ്യുന്നില്ല.
0: ശരിക്കും ഒരു കർഷകന് നമുക്ക് ഈ കാലാവസ്ഥ ചേഞ്ച് വരുന്നുണ്ട് അത് മനസ്സിലാക്കി കാർഷികവൃത്തിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലേ?
1: തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ അത് പുതിയ തലമുറയൊന്നും കൃഷിയിൽ ഇല്ല, പഴയ ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ പുതിയ ജനറേഷൻ, അതെ, ഒരു സൈഡ് ഇതുപോലെ ചെയ്യുന്നവരെ ഉള്ളൂ.
0: നമ്മുടെ പിള്ളേരൊന്നും ഇവിടെ ഇല്ല, പുറത്തു പോയി പഠിക്കുകയാണ്, പുറത്തു പോവാണ്. അവർക്ക് കാർഷികവൃത്തിയൊന്നും ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല.
1: ഇൻട്രസ്റ്റ് ഇല്ല,
0: നമ്മൾ ചെയ്തു പോകുന്നു
1: ചെയ്യുന്നു പോകുന്നു. പിന്നെ എനിക്ക് ഇതിനോട് ഇച്ചിരി താല്പര്യമുണ്ട്,
0: അതുകൊണ്ടാണ്. ഒരു ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്, ഒരു സന്തോഷം.
1: അതെ, ചെയ്യുമ്പം ഒരു സന്തോഷമാണ്.
0: സന്തോഷമാണ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ.
6: അങ്ങനെയുള്ള അതൊരു ലാഭപ്രവൃത്തിയായിട്ട് നമ്മൾ
7: ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നു, അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു സൈഡായിട്ട് ചെയ്യുന്നു.
6: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാതി, അത് എത്രയുണ്ട് ജാതി?
7: നമുക്ക് 100-100 ജാതിയുണ്ട്.
6: ജാതിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാ, മീൻസ് അത് വിറ്റ് പോകുന്നതൊക്കെ എങ്ങനെയാ, ഇത് നിങ്ങൾ വച്ചിരിക്കുവോ? അത്
7: ആ ഒത്തിരി കാലത്തിന് നമ്മൾ വിൽക്കുകയല്ല, സ്റ്റോർ ചെയ്യുകയല്ല. നമ്മൾ ഏകദേശം ഒരു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് കൊടുക്കും.
6: അതെങ്ങനെ പൊളിച്ചു കൊടുക്കും?
7: അതിന്റെ അകത്തൊരു പൂവുണ്ട്, പൂവുണ്ട്, പിന്നെ കായുണ്ട്, അത് രണ്ടും കൊടുക്കും. അതിപ്പം ലാസ്റ്റ് 3000 രൂപ വന്നിട്ടുണ്ട് ഒരു കിലോയ്ക്ക്.
6: അത് നല്ല ഇതാണ്. കായ്ക്ക് അതുപോലെ വിലയുണ്ട്?
7: ആ കായ്ക്കും ഏകദേശം ഒരു വിലയുണ്ട്.
6: അത് കളക്ട് ചെയ്ത് വെച്ച്
7: കൊടുക്കും, അത് ഉണക്കി കൊടുക്കും.
6: ഉണക്കിയാണ്. ഉണക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്?
7: ആ ഉണ്ട്.
6: ഈ റബ്ബർ ഷീറ്റ്
7: അല്ല, ഇത് നമുക്ക് വെയിലത്തിട്ടാണെങ്കിലും ഉണങ്ങാം, കുഴപ്പമൊന്നുമില്ല.
6: പിന്നെ കുരുമുളകാണ് പ്രധാന.
7: കുരുമുളകാണ്.
6: പിന്നെ
7: ഏലമുണ്ട്.
6: ഏലമുണ്ട്. ഏലകൃഷിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തേക്ക് നടക്കുന്നത്.
7: ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ വളം ഒരുപാട് പ്രയോഗിക്കണം.
6: ഏലത്തിന്റെ അടുത്ത് വരുമ്പോ ഒരു പ്രത്യേക സമയത്ത് വരുമ്പോ തന്നെ അതിനൊരു കെമിക്കലിന്റെ ഒരു
7: സ്മെല്ലാണ്.
6: നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ കെമിക്കൽ അല്ലാതെ വേറെ എന്തുകൊണ്ട് ഏലത്തിന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്?
7: അല്ല, ഇപ്പം കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ജൈവവളത്തിലേക്ക് ആൾക്കാർ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ രാസവളം തന്നെ പ്രയോഗിച്ച് ഇങ്ങനെ ഓരോ മണ്ണും മോശമാകുന്നു, ഈ ചെടിയും പെട്ടെന്ന് കേടാവും. നമുക്കിപ്പം പെട്ടെന്ന് പല

0: വിധത്തിലുള്ള രോഗങ്ങൾ പിടിക്കും. ഇപ്പം 5 വർഷമോ അല്ലെ 6 വർഷമോ 7 വർഷമോ കിട്ടേണ്ടത് 2 3 വർഷം കഴിയുമ്പോഴത്തേനും മൊത്തം ഡൗൺ
1: ഓ,
0: ആയി പോകുന്നു.
1: ഒരു ഏലച്ചെടി എത്ര വർഷം നിൽക്കും
0: അത്
1: സത്യം
0: നമ്മൾ
1: പറഞ്ഞാൽ?
0: സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും.
1: ആണോ? അങ്ങ് അത്രയും
0: ആ
1: ഉണ്ടാവും?
0: പോവും,
1: ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും പോകുമോ?
0: അത്രയും
1: ഒരു
0: പോവും,
1: 5 വർഷത്തിൽ കൂടുതലൊക്കെ നിൽക്കും?
0: നിൽക്കും.
1: അങ്ങനെ ആൾക്കാരല്ല
0: അതെ
1: ഏലത്തിലേക്ക്
0: അതെ
1: മാറുന്നത്.
0: അത്
1: ഏലം
0: ഏലം നട്ട് പിറ്റേ വർഷം തൊട്ട് 1 വർഷം 2 വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ആദായം കിട്ടും. കൊടിയാണെങ്കിൽ 5 വർഷം കഴിയണം നമുക്ക് ആദായം കിട്ടണം. മറ്റേ ഏതാണെങ്കിലും 4 5 വർഷം കഴിഞ്ഞാലേ ആദായം കിട്ടുള്ളൂ.
1: ഇവിടെ ആൾക്കാരെല്ലാം ഈ ഭാഗത്ത്, ഇരട്ടയാർ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ എല്ലാം ആൾക്കാർ ലീസിനെടുത്ത് ചെയ്യുന്നുണ്ട്,
0: ആ ചെയ്യുന്നുണ്ട്.
1: വട്ടത്തിനൊക്കെ. അപ്പോൾ ഒരുപാട് കൃഷി ആൾക്കാരെ കൊണ്ട് ഇറക്കിയിട്ട് കൃഷി
0: ആ
1: അധിഷ്ഠിതമാണ്.
0: ചെയ്യുന്നുണ്ട്
1: ഒരു
0: ചെയ്യുന്നുണ്ട്
1: ഭയങ്കരമായിട്ട് കെമിക്കലൊക്കെ ഉപയോഗിച്ച്
0: ആ
1: ഇത്
0: ശരിക്കും കെമിക്കൽ ഉപയോഗിച്ച്
1: വ്യാപകമായി ഉപയോഗിച്ച്
0: വ്യാപകമായിട്ട്
1: ചെയ്യുന്ന
0: ആ
1: അങ്ങനത്തെ
0: ചെയ്യുന്ന ആ
1: സംഭവം
0: ഉണ്ട്,
1: മണ്ണിന് ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യം.
0: ദോഷം തരുന്നത്.
1: ഈ കർഷകരുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊക്കെ നിങ്ങൾക്ക് വെച്ചുകൂടെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ മണ്ണ് പൊക്കഴിഞ്ഞാൽ അതിൻ്റെ ജലോപരിതലത്തിൽ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്കാണ്
0: ആ
1: വരുന്നത്.
0: വരുന്നത്. അതെ അതെ
1: ആ,
0: അതെ
1: അപ്പോൾ നിങ്ങളെ കൂടി അത് ബാധിക്കും. അത്
0: അതെ എല്ലാവരെയും ബാധിക്കും.
1: ആ പാരമ്പര്യമായിട്ട് ഈ കർഷക വൃത്തി ചെയ്യുന്ന ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ കൂടി ബാധിക്കുക.
0: ബാധിക്കും. ഇതിപ്പോൾ വെള്ളത്തിൽ കലർന്നു കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ
1: ആ,
0: നമ്മളെ അത് ബാധിക്കും.
1: ശരിക്കും ഇവിടെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് അവർ ശ്വസിക്കുന്നത് പോലെ അവർ വേറെ സ്ഥലത്ത് അവിടെ
0: ആ
1: കിടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്.
0: അതെ അതെ.
1: അപ്പം അതിനുള്ള ഒരു കൂട്ടായ്മയൊക്കെ നടത്തിക്കൂടെ? കാരണം അവർ
0: ഇതിപ്പം നമ്മളിപ്പോൾ ഒരാൾ മാത്രം ഇതിൽ ജൈവവള കൃഷിയിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരിക്കലും രക്ഷപ്പെടാൻ നിലനിൽപ്പ് ഉണ്ടാകുന്നില്ല.
1: പറ്റില്ല, കൂട്ടായ്മ
0: അപ്പം
1: വേണം.
0: ആ തൊട്ടടുത്ത ഒരു പുള്ളി ജൈവവളം തുടങ്ങി അങ്ങനെ കുറച്ച് ഏരിയ അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പം അടുത്തയാൾ രാസവളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല.
1: പറ്റില്ല.
0: അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം.
1: പക്ഷേ ഞാൻ പലയിടത്തും ഈ ഇടുക്കിയിലെ കർഷകരോട് സംസാരിക്കുമ്പോൾ പലയിടത്തും എനിക്ക് മനസ്സിലാകുന്നു, ഒരിടത്തും ഈ കർഷക കൂട്ടായ്മകളില്ല. ഉള്ള കൂട്ടായ്മ തന്നെ അത് നന്നായിട്ട് നടക്കുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ കൂട്ടായ്മ ഉണ്ട്. അപ്പം എറണാകുളം ഭാഗത്ത് ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കർഷക കൂട്ടായ്മയും ഒരു സ്ഥലത്ത് അവർ വന്ന് ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം വന്ന് ആ പ്രോഡക്റ്റൊക്കെ അവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്ത് അങ്ങനെ. ഇടുക്കിയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും
0: ഇടുക്കിയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല.
1: ഇല്ല, ഞാനത് കാണുന്നില്ല. അതെന്താണെന്ന്, ഈ കർഷക, കാരണം ഏറ്റവും കൂടുതൽ ക്രോപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലം ഇടുക്കിയാണ്.
0: അതെ അതെ അതെ.
1: ഇപ്പൊ വട്ടവട, കാന്തോളം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിലെ പല പ്രദേശങ്ങളും, പല ടെറൈനാണ് ഉണ്ട്. പക്ഷെ അവിടെ ഒരു കൂട്ടായ്മയായിട്ട് അങ്ങനെ
0: അങ്ങനെ ഒരു നേതൃനിരയിലോട്ട് ആരും എത്തുന്നില്ലാണ്
1: എത്തുന്നില്ല.
0: എത്തുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം.
1: ഒരു കൃഷി ആദായകരമാണ്. ഇപ്പം ചെറുപ്പക്കാർ നേരത്തെ പറഞ്ഞ പോലെ മക്കളൊന്നും കൃഷിയിലൊന്നുമില്ല, അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാരൊന്നും അത് വരുന്നില്ല. അതിലൊക്കെ ഒരു സങ്കടമുണ്ട്. നമുക്കൊരു കൃഷി ചെയ്യുമ്പോൾ ഒരു ഒരു സംതൃപ്തി ഉണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: നമ്മളെ സ്വന്തം സാധനം നമ്മളെ വീട്ടിൽ ഇപ്പം വളമിട്ടായിരുന്നാലും നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ഒരു ഒരു
0: അതെ
1: സന്തോഷമുണ്ടല്ലോ.
0: അതെ.
1: അത്
0: അപ്പം നമ്മൾ നട്ട സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്.
1: അതെ, വേറെ തന്നെയാണ്.
0: അതെ.
1: പലപ്പോഴും അതുപോലെ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ വീട്ടിലെത്തേക്ക് ഒരു ദിവസം വീട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമില്ല.
0: അതെ.
1: നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള കപ്പയും അതുപോലെ മുരിങ്ങ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയല്ല ഇപ്പോഴും പോകുന്നത് വീട്.
0: ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: അങ്ങനെ തന്നെയാണ്.
0: മാക്സിമം മാക്സിമം നമ്മുടെ വീട്ടിലുള്ള ചെറിയ പച്ചക്കറികളും എല്ലാം
1: യൂസ് ചെയ്യും,
0: നമ്മൾ ഉപയോഗിക്കും.
1: പുറത്തുനിന്നൊന്നും വാങ്ങിക്കില്ല.
0: കുറച്ചൊക്കെ വാങ്ങിക്കും. ഇപ്പോഴും നമുക്ക് പച്ചക്കറി സ്ഥിരമായിട്ട് നമുക്കത് കിട്ടണമെന്നില്ല. അപ്പോൾ ഉള്ളപ്പോൾ നമ്മളത് തന്നെ ഉപയോഗിക്കും.
1: ഈ നേരത്തെ പറഞ്ഞ പോലെ കപ്പയിൽ കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. പക്ഷെ
0: കുറവാണ്.
1: എന്നാലും ഈ മരുന്ന് തളിക്കാറുണ്ടെന്ന് ഞാൻ കേൾക്കാറുണ്ട് കപ്പയിൽ. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം, കപ്പയുടെ ശാസ്ത്രീയ നാമം മാനഹോട്ടി യൂട്ടിലിസിമ എന്നാണ്. അതൊരു ബ്രസീലിയൻ ഒരു
0: അതെ
1: സാധനം
0: അതെ.
1: കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇതിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതൽ, കാരണം ഇതിനകത്ത് സയനൈഡിൻ്റെ അംശം കൂടുതലാണ്.
0: കൂടുതലാണ്.
1: എന്നാലും ഇപ്പോഴുള്ളതിന് അത്രത്തോളം റെസിസ്റ്റൻസ് ഇല്ലെന്ന് കർഷകർ പറഞ്ഞ് കേൾക്കാറുണ്ട്. വളങ്ങൾ അങ്ങനെ അല്ലാതെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കാറുണ്ടോ? വളങ്ങളൊക്കെ ഇടുമോ? അങ്ങനെ
0: നമ്മളങ്ങനെ രാസവളങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല.
1: ഇല്ല,
0: നമ്മൾ കൂടുതലും ജൈവവളം ഒരു ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളത്
1: ചാണകമിട്ട്,
0: ചാണകമിട്ട് നമ്മൾ ഈ ജൈവവളം, ഈ കെമിക്കലില്ലാത്ത ജൈവവളം ഇട്ടാണ് ഇത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ വേറെ വളങ്ങളൊന്നും ഇടുന്നവരുണ്ട്, പക്ഷേ നമ്മൾ ഇടുന്നില്ല. കാരണം നമുക്ക് ഇത് കഴിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ രാസവളം ഇടാറില്ല. പിന്നെ ഈ രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഈ കപ്പ പെട്ടെന്ന് മൂപ്പായി കഴിയുമ്പോൾ ഇത് വിണ്ട് കയറും.
1: കപ്പലിൽ
0: കപ്പ
1: തന്നെ
0: വിണ്ട് കയറും. അങ്ങനെ ഉള്ളപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റുമല്ല. അപ്പം നമ്മൾ എടുക്കില്ല, കേടുവരും.
1: ഞാനിത് പണ്ട് ഈ കപ്പ ഇപ്പൊ വേവിച്ചെടുക്കുമ്പോ ഒരു മാവ്
0: ആ അതെ
1: വരുന്ന കപ്പയുണ്ട്. ചില കപ്പകൾ ഇങ്ങനെ ഒരു
0: ചില ആ
1: രീതിയിൽ വരുന്നുണ്ട്. എങ്ങനെയാ അത്? എങ്ങനത്തെ കപ്പയാണ്?
0: ശരിക്കും ഇവിടുത്തെ എല്ലാം നല്ല കുഴയുന്ന പരുവത്തിലാണ്. മറ്റേത് ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു പീസായിട്ട് കിടക്കും. ഈ രാസവളമൊക്കെ ഇട്ടതാണെങ്കിൽ ആ ഒരു കല്ല് പോലെ കിടക്കുന്ന
1: പോലെ
0: കടിക്കാൻ പറ്റാത്ത
1: അത് നിങ്ങൾക്ക് കണ്ടു തന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റും.
0: അതെ.
1: ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.
0: നമുക്ക് തന്നെ മനസ്സിലാവും. അത് നമുക്ക് വേവിക്കുമ്പോൾ തന്നെ അറിയാം നല്ല കപ്പയാണോ അല്ലേ എന്നുള്ളത്. അത് നമുക്കത് വേവിക്കുമ്പോൾ
1: നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ എന്ത് കിട്ടിയാലും അത്
0: കഴിക്കും. അതെ.
1: നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അത്
0: കറക്റ്റായിട്ട് അറിയാം.
1: മനസ്സിലാക്കാം. ഫാമിലി പരമായിട്ടുള്ള സപ്പോർട്ട്.

0: കർഷകർ ഒന്ന് പണ്ട് സാധാരണ ഈ കർഷകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അങ്ങനെ ആരും ഇതില്ല,
1: ഇല്ല
0: സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
1: പപ്പായും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. പപ്പായും കർഷകനാണ്. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ തന്നെ കർഷകരാണ്. ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും തന്നെ കൃഷിയും കൂട്ടത്തിൽ കൊണ്ട്
0: ചെയ്യുന്നവരാണ്.
1: നമുക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു ഏക്കറോളമാണ്, ബാക്കിയുള്ളത് ഏലമുണ്ട്. അതും 2 ഏക്കറോളം ഏലമുണ്ട്. അതിന്റെ ഇടവിളയായിട്ട് ജാതിയുണ്ട്, കുരുമുളകുണ്ട്. പോകുന്നുണ്ട്.
0: ഇനി അടുത്ത് ഈ ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ എന്തൊക്കെയായിരിക്കും? ഇനി അടുത്ത് വരുന്ന കൃഷികൾ എന്തൊക്കെയായിരിക്കും?
1: ഏലമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ട്രെൻഡ്.
0: എന്നാലും ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ നമുക്ക് കാശ് കിട്ടുന്ന കർഷകന് എന്താ പറയാ, ഇത്തിരി എന്താണ് കുറച്ച് നല്ല രസകരമായിട്ട് പൈസയും കിട്ടുന്ന, നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏതാനും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിളവ്?
1: ഇത് പിന്നെ കുറച്ചുപേര് വാഴക്കൃഷി ചെയ്യുന്നുണ്ട്.
0: ഏത്തവാഴ
1: ചെയ്യുന്നവരുണ്ട്.
0: ഏത്തവാഴ കിട്ടാൻ പ്രയാസമാണ് ഇവിടെ?
1: എല്ലാം ഉണ്ട്. അതും ലാഭകരമാണ്.
0: വലിയ പ്രശ്നങ്ങളില്ലാതെ.
1: പിന്നെ ഇതും അതുപോലെ തന്നെ ഈ വളപ്രയോഗം കൂടുതലായിരിക്കും. കീടനാശിനി പ്രയോഗം ഭയങ്കരമായിട്ട് ചെയ്താൽ ഇത് നിൽക്കുള്ളൂ. പെട്ടെന്ന് ഇതിനകത്ത് ഈ വണ്ടുകളൊക്കെ കയറി ആക്രമിക്കാൻ
0: സാധ്യതയുണ്ട്.
1: പുഴുക്കൾ കയറി മണ്ടായിട്ട് പുറത്തു
0: വരും.
1: ഇല്ല ഇല്ല, പക്ഷെ കപ്പയ്ക്ക് ഇത്രയും പണി കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന പോലെ ബാക്കി കാര്യങ്ങൾ.
0: പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ കപ്പകൃഷിയിലേക്ക് വരാത്തത് എന്താ മനസ്സിലാവുന്നില്ല?
1: ഇപ്പം ലാഭമില്ല, കൂടുതൽ കിട്ടുന്ന ഏലമായതുകൊണ്ട് എല്ലാവരും
0: എന്തായാലും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും
0: ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്, ഏലവും വാഴയൊക്കെ ചെയ്യണമെന്നാണോ കർഷകരോട് പറയാനുള്ളത്?
1: ഇങ്ങനെയുള്ള ഇടവിളകൾ വേണോ? കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. എപ്പോഴും ഏലം തന്നെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കണ്ടേ?
0: പച്ചക്കറികൾ
1: എല്ലാം വേണം.
0: പക്ഷെ
1: എന്നാലും പഴയ പോലെ ഇല്ല. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പാവൽ കൃഷിയും പയർ കൃഷിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറവാണ്. എല്ലാരും മണ്ണൊക്കെ നികത്തി ഏലമാണ് മുഴുവൻ.
0: വളരെ സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
2: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
4: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
6: കിസാൻ വാണി സമാപിക്കുന്നു.

രാത്രി 10 മണി മുതൽ ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. മറക്കാതെ ഇഷ്ടഗാനങ്ങൾക്കായുള്ള സന്ദേശങ്ങൾ അയക്കുക ഇസൈ തെൻട്രൽ ഇന്ന് രാത്രി 10 മണിക്ക്.

നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, മെക്കാനിക്കൽ വിഭാഗങ്ങളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ബയോഡേറ്റ എന്നിവയുമായി ഓഗസ്റ്റ് 5 രാവിലെ 10 എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി പോളിടെക്നിക് കോളേജിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04868234082 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04868234082. ഇമെയിൽ വിലാസം gptc.ac.in. നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 29 നടക്കും. 2026-27 അധ്യയന വർഷത്തേക്കുള്ള റെഗുലർ ഡിപ്ലോമ പ്രവേശന റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും PTA ഫണ്ടും സഹിതം രക്ഷകർത്താക്കളോടൊപ്പം ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. തുടർന്നും ഒഴിവുകളുണ്ടെങ്കിൽ ജൂലൈ 31 അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9562518 7902583456 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ സബ് ജയിൽ റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ഡാറ്റ എൻട്രി, DTP എന്നീ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ദൈർഘ്യമുള്ള കോഴ്സിന്റെ പരിശീലനം സൌജന്യമാണ്. പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 18-25 പ്രായമുള്ള എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. +2 ആണ് അടിസ്ഥാന യോഗ്യത. DTP കോഴ്സിന് അപേക്ഷിക്കുന്നവർക്ക് ഡാറ്റ എൻട്രിയോ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവറോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം August 17 വൈകുന്നേരം 4:30 മുൻപ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക ജില്ലാ, ബ്ലോക്ക്, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ആലുവ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04842634 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04842634. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
2: एक खुशी की बात है कि पिछले वर्ष ऐसे अनेक कार्य किए गए हैं जिनमें भारतीयता की भावना का विस्तार हुआ और हमने औपनिवेशिक मानसिकता के अवशोष को खत्म करने की ओर ठोस कदम उठाए हैं। विकास और जनसेवा की ये यात्रा निरंतर आगे बढ़ेगी तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहेंगे.
1: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
3: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
1: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.

0: രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10 20 പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपापोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്.

0: ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംവസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: പ്രിയപ്പെട്ട അങ്കണം സഹോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത് ബൈസൺ വാലി സ്വദേശിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്ന ആളുമായ ശ്രീമതി ശൈലജ സുരേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ചോദിച്ചറിയാം. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണല്ലോ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക?
2: സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രവർത്തനങ്ങളുമായി ഞാൻ ബന്ധപ്പെടുന്നത് 1995 ജനപ്രതിനിധിയായി വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എനിക്ക് ഓർമ്മയില്ലാത്തൊരു കാലത്ത് ഞാൻ സ്ത്രീ പ്രശ്നം എന്ന നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് അന്നേരം സ്ത്രീകളുടെ വിഷയങ്ങളിലാണ് ഞാനത് ഇടപെടുന്നത് എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണത്. അന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ സ്ത്രീകളുടെ അവരുടെ നേരെ ഉണ്ടായ അതിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ആഹ്വാനം ചെയ്ത സമര പോരാട്ടത്തിൽ പങ്കെടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഏതൊരു സ്ത്രീ പ്രശ്നത്തിനെയും കാണുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സ്ത്രീകളുടെ രംഗത്ത് പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒത്തിരിയേറെ പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാം, ആ പരിമിതികൾ എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്, തൊഴിലുണ്ട്, സ്വതന്ത്രമായ സഞ്ചാരത്തിനും സംസാരത്തിനും എല്ലാ നിലയിലും അവരെ സംബന്ധിച്ചൊരു പരിമിതികൾ ഉണ്ട്. ആ പരിമിതികളെ മുറിച്ചു കടക്കാൻ കഴിയുന്ന പര്യാപ്തരായ സ്ത്രീകളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ സാമൂഹികമായ ഒത്തിരിയേറെ അടിച്ചമർത്തലുകളെ നേരിട്ട സാമൂഹിക സംഘടനകളിൽ നിന്നാണ്. ആ സാമൂഹിക അടിച്ചമർത്തലുകളെല്ലാം മാറി ഇപ്പോൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ എത്തിയെങ്കിലും സ്ത്രീയുടെ പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റങ്ങളോ പരിഹാരമോ
1: ഉണ്ടായിട്ടില്ല.
2: അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അവരെ സഹായിക്കുക എന്നുള്ളൊരു സമീപനം എനിക്കുണ്ട്. പിന്നെ കുടുംബത്തിൽ വലിയ വിഷയങ്ങൾ നേരിടുന്ന അവരുടെ എല്ലാ വിഷയങ്ങളിൽ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരെ നോക്കിക്കാണാനും അവരുടെ വിഷയങ്ങളിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിലും അവരുടെ
1: അവർക്ക് വേണ്ടി
2: സംസാരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളൊരു വിഷയത്തെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കാം പെസ്, എന്നിരുന്നാൽ കൂടി

0: അത് തിരുത്താൻ വേണ്ടി ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് അവളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അവളായി നിന്നുകൊണ്ട്,
1: അവളുടെ കൂടെ നിന്നുകൊണ്ട്
0: സഹായിച്ച് അവളെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. എനിക്ക് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ലഭിച്ച പരിശീലനങ്ങളുടെയും, പിന്നെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ സംഘടിപ്പിക്കാനുണ്ടായ ഒരവസരവുമാണ്
1: സ്ത്രീകളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാൻ സാധിച്ചത്.
0: അതോടൊപ്പം തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് മഹിളാ സംഘടനയിലേക്ക് ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മയെ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്. അവരുടെ സംഘടനകൾക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കി അവരുടെ സംഘടനയ്ക്ക് വേണ്ടി,
1: കുടുംബശ്രീ
0: പോലെ മാത്രമല്ല പൊതു സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും, അതാണ് ആദ്യം ഞാൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വൈസൻബാരി മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത്. അന്നേരം അത് ഒരു തൊഴിൽ മേഖലയിലെ സ്ത്രീകളെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതിനുശേഷം കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലാണ് പിന്നീട് സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചത്.
1: അത്
0: കുറേം കൂടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ ഒരു പൊതു കാഴ്ചപ്പാടോടുകൂടി നന്നായി സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ, അവരുടെ
1: നിക്ഷേപം
0: സേവിങ്സ് ഉണ്ടാക്കാൻ, അവർക്കൊരു തൊഴിൽ സംരംഭം ആരംഭിക്കാൻ, അങ്ങനെ ഏത് നിലയിലും പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക മേഖലയായി കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ മാറ്റിയെടുക്കാനും, അതിനകത്ത് തന്നെ വൈസൻവാലി പഞ്ചായത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിൽ സ്വയം സഹായ
1: സംഘടനകൾ
0: രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ അങ്ങ് പിന്നെ വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ
1: സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു മുന്നേറ്റമായി മാറി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ മേഖലകളിൽ, അതായത് മൂന്നാറ്, ബൈസൻവാലി, ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ ധാരാളം ആദിവാസി കുടുംബങ്ങളുള്ള ഒരു ഏരിയയാണ്. അപ്പം ഇത്തരം ഏരിയയിൽ ഇപ്രകാരമുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ, സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക?
0: സ്ത്രീകളെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പരിമിതി എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെടുക്കുന്ന കാണാപ്പണികളാണ്. അവരുടെ കാലും കൈയും കെട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് വീട്ടുജോലികൾ, കുട്ടികളെ സംരക്ഷിക്കൽ, കാരണവന്മാരെ സംരക്ഷിക്കൽ, അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ, ഭക്ഷണം ഉണ്ടാക്കൽ, ഇതെല്ലാം അവരുടെ കാണാപ്പണികളാണ്. ആ കാണാപ്പണികളിൽ നിന്ന് ഒരല്പമെങ്കിലും വിടുതൽ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ സ്ത്രീക്ക് എന്ന നിലയ്ക്ക് ആദിവാസി മേഖലയിൽ മാത്രമല്ല, അത് എല്ലാ
1: വിഭാഗങ്ങളിലും
0: അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആദിവാസി മേഖലയിൽ കുറച്ചും കൂടി, ഞാൻ എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് വൈസൻവാലിയിൽ തന്നെ കോമാളിക്കുടി പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ആ കോമാളിക്കുടിയിലെ ആദിവാസി മേഖലയിലെ സ്ത്രീകളുമായി ഏറ്റവും അടുത്ത ബന്ധം എനിക്കുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ മേഖലയിൽ ഏറ്റവും അവരുടെ സ്വതന്ത്രമായൊരു വിഹാരമുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ രീതിയല്ല അവർക്ക്,
1: അവർക്ക്
0: അവരുടേതായ ശീലങ്ങൾ,
1: ആചാരങ്ങൾ,
0: അനുഷ്ഠാനങ്ങൾ, ചിട്ടവട്ടങ്ങൾ എല്ലാം ഉണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും ആദിവാസി മേഖലയിലെ സ്ത്രീകളെയോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ വിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായ, അവർക്ക് അനുകൂലമായ ഒരു ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഇടപെട്ടത് എനിക്ക് തോന്നുന്നത് അവരുടെ ബാലാപുര നിർമ്മിച്ചു കൊടുക്കുന്നതിന് പഞ്ചായത്ത് ജനപ്രതിയായിട്ടിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ട
1: സഹായം
0: ചെയ്തു കൊടുക്കുക. അവരുടെ ആ റൂമിലോ അല്ലെങ്കിൽ അവരുടെ പ്രസവിച്ച് കിടക്കുന്ന ഇതിലൊന്നും ആരും ചെല്ലാറില്ല, കിടന്നില്ലല്ലോ. ഞാനവിടെ ചെല്ലും, അവരുടെ റൂമെല്ലാം സന്ദർശിക്കും, അത് വൃത്തിയാക്കി വെക്കാൻ പറയും, അവർക്ക് കിടക്കാനുള്ള സംവിധാനം നന്നായിട്ട് ചെയ്യാൻ പറയും. അത്യാവശ്യം ആശുപത്രിയിലും സംവിധാനത്തിലും എല്ലാവരോട് ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ആ മേഖലയിലെല്ലാം പറയും. പിന്നീട് അവർക്ക് അങ്ങനെ സംവിധാനം ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് അന്വേഷിക്കാൻ പോകില്ല. പക്ഷെ അവരോട് അത് വൃത്തിയായിട്ട്
1: ഭംഗി
0: സൂക്ഷിക്കാനും അവരുടെ ശാരീരിക ശുദ്ധീകരണം അല്ലെങ്കിൽ ശുചിത്വത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം, അത് നിങ്ങളും കൂടി ചെയ്യണം എന്നുള്ള നിലയ്ക്ക് അവരെ അത്,
1: അവര് ശുചിത്വം പാലിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആ കുടികളിലുള്ള ആൾക്കാർ മുഴുവനായിട്ടും ശുചിത്വം പാലിക്കാൻ പ്രേരിതരാകും.
0: അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്നാൽ അവർ കുറേ കൂടി സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് വരികയും തയ്യൽ പഠിക്കുകയും അവിടെ
1: കുറേ കൂടി മുഖ്യധാരയിലേക്ക് അവരെ കടന്നു വരാൻ ശ്രമിക്കുന്നു,
0: വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടേതായ രീതികളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ അത്

0: നിന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വലിയ ആധുനിക ലോകത്ത് ജീവിക്കുന്ന പുറത്തേക്കുള്ള ഒരു മനുഷ്യർ, ശാസ്ത്രീയമായി ഒത്തിരി വളർന്ന്
1: പുരോഗമന
0: ചിന്താഗതിയുള്ളവർ, പക്ഷേ ആ പുരോഗമന ചിന്താഗതി ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ
1: അവരുടെ ആ ചട്ടക്കൂടിൽ അവർ വിട്ടുപോരാൻ തയ്യാറല്ല.
0: പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടുപോരാൻ പര്യാപ്തമാവണമെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം കൊടുത്താലും, ഇപ്പം നമ്മുടെ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗമുള്ളത് മുതുവാൻ സമുദായത്തിൽപ്പെട്ടതാണ്. അവർ പല ഗോത്രങ്ങളുണ്ടാവാം, പല വിഭാഗങ്ങളുണ്ട്. പക്ഷേ ആ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഗോത്ര വിഭാഗങ്ങളിലെ സ്ത്രീകളെയോ അവരുടെ ആളുകളെയോ നമുക്ക് പെട്ടെന്ന് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷേ അവരിപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലതുവണ്ണം കുട്ടികളെ പഠിക്കാനും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനും അതുവഴി ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തിയാണെങ്കിലും പഠിപ്പിക്കാനുള്ളൊരു
1: തന്നെയല്ല, മുമ്പത്തെക്കാളും ധാരാളം സ്കൂളുകൾ സന്നദ്ധമായിട്ട് വരുന്നു.
0: സ്കൂളുകളിലെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട്. അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. മുൻകാലത്ത് ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകാണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്റ്റൈഫൻഡ്, അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമൊക്കെ
1: ഗ്രാൻഡെല്ലാം
0: കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ ചങ്ങല
1: അഴിക്കപ്പെടണം.
0: അതിനുവേണ്ടി ഒരു പൊതു സാമൂഹിക അടുക്കള നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.
1: വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അതിനുവേണ്ടി
0: പ്രവർത്തിക്കണം. അതിനകത്ത് എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നിയൊരു കാര്യം, ആദിവാസി മേഖലയിലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിനകത്ത് മറ്റു പ്രശ്നങ്ങൾ അധികം
1: ഉണ്ടാവാറില്ല.
0: എന്നാൽ അവർക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അവർ ജീവിക്കാൻ തയ്യാറുമില്ല. അവർക്ക് അവരുടെ കുടുംബത്തിനകത്ത് പുരുഷനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ആ കുടിക്കകത്ത് നല്ല സുരക്ഷിതമായൊരിടമുണ്ട്. അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോടാന്ന് ചിലപ്പോൾ പറയും.
1: അവർ ഉപദ്രവിക്കപ്പെടത്തില്ല,
0: ഇല്ല ഉപദ്രവിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവരെ ഇല്ല. സ്ത്രീധനം കൊടുക്കുന്ന സമ്പ്രദായം ഇല്ല,
1: സുരക്ഷിതരാണ്.
0: സുരക്ഷിതരാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പിന്നെ ഇച്ചിരിയും കൂടെയൊക്കെ
1: തുടങ്ങിയതിന്
0: ശേഷമാണ്, മദ്യപാനത്തിനൊക്കെ ശേഷം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നുള്ളു. പക്ഷെ അങ്ങനെ ഉപദ്രവിക്കുന്നതിന് നിന്നു കൊടുക്കാൻ ഈ സ്ത്രീകൾ തയ്യാറല്ല.
1: അവർ
0: നമ്മളെ കഴിഞ്ഞ കുറേ കൂടി സ്വതന്ത്രമായി ചിന്തിച്ചിട്ട് എനിക്ക് എന്റെ വഴി, ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചോളാം പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിലാണെങ്കിൽ
1: മുൻഗണനാ വിഭാഗം എന്ന് പറയപ്പെടുന്ന
0: ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ അവളുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വന്നാൽ ഒരിക്കലും വീട്ടിലേക്ക് വന്നാൽ തിരിച്ച് സ്വീകരിക്കില്ല. അവളുടെ പ്രശ്നം എന്താണെന്ന് പോലും ഈ മാതാപിതാക്കൾ കേൾക്കില്ല, സമൂഹം കേൾക്കില്ല.
1: കുറ്റപ്പെടുത്താനും
0: ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആ കുട്ടികൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നതും ജീവനൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ അവരെ എന്ന് കേൾക്കാനും അവരുടെ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാനും അവരെ അത് അതുവഴി തിരിച്ചറിയാനും അവരെ ഒന്ന് സഹായിക്കാനും കൂടി തയ്യാറായാൽ ഈ പറയുന്ന ആദിവാസി മേഖലയിൽ ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ
1: അവരുടെ മരണനിരക്ക് കുറവാണ്, വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും അവരാണ് കുറെ കൂടി മെച്ചൂർ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ.
0: അവർ സ്വതന്ത്രമായിട്ട് പോവാ, അവർക്ക് അതിനൊന്നും തടസ്സമൊന്നുമില്ല. നാളെ വരുമ്പോൾ നീ എന്തു അവൻ്റെ കൂടെ ജീവിക്കാത്തെന്ന് ചോദിക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുറെ കൂടി സ്വതന്ത്രമായ രീതിയിൽ അവർ ജീവിതത്തെ കാണുന്നുണ്ട്. അവരുടെ ആ രീതിക്കനുസരിച്ച് തന്നെ കുറെ കൂടി ഇപ്പോൾ വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ തൊഴിൽ മേഖലയിലേക്കും സ്വയം തൊഴിൽ മേഖലയിലേക്കും ആ സ്ത്രീകൾ എത്തിപ്പെടുന്നുണ്ട്. അത് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ട്.
1: നമ്മളിപ്പോൾ സാമൂഹികമായിട്ട് അല്ലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് സംരംഭങ്ങൾ തുടങ്ങി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? പുതിയതായിട്ടൊരു ആൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സഹായം?
0: ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തന്നെ ധാരാളം ഏജൻസികൾ, ഒന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ അവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കൃത്യമായി ആ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ലോൺ എടുത്താൽ അതിലൊരു പകുതി സബ്സിഡിയോടുകൂടി ആ സ്കീം നടപ്പാക്കാൻ കഴിയും. മറ്റൊന്ന് വനിതാ വികസന കോർപ്പറേഷനാണ്, സ്ത്രീകളുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മാത്രം കെയറിന് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വനിതാ വികസന കോർപ്പറേഷൻ. അവരുടെ ആവശ്യം വിദ്യാഭ്യാസം, തൊഴിൽ, ഉയർച്ച, അവരുടെ സുരക്ഷിതത്വം, ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വനിതാ വികസന കോർപ്പറേഷൻ. ഞാൻ കഴിഞ്ഞ 5 വർഷം വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്കും സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നതിന് ഏതാണ്ട് 435 കോടിയിലധികം വരുന്ന രൂപ ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ത്രീകളുടെ കൈകളിലേക്ക് കൊടുക്കാൻ
1: കഴിയും.
0: അപ്പോൾ അവരെ സ്വയം ഒരു സ്വയം പര്യാപ്തരായി ഈ സമൂഹത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പറക്കാൻ വിടുന്ന പോലെയാണ് അവർക്കൊരു വരുമാനം ഉണ്ടാവുക, സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുക, വരുമാനം ഉണ്ടാവുക, അതിനുവേണ്ടി സഹായിക്കുക. അതിനെ സഹായിക്കുമ്പോൾ ഒരു സ്ത്രീ എംപവർമെൻറ്റ് എന്നത് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ഭംഗിയായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നു. ഇപ്പോൾ ഞാൻ പറയാം, 10 പേരുള്ള അയൽക്കൂട്ടം, ആ അയൽക്കൂട്ടത്തിനകത്തെ ഇന്നൊരു സഹകരണ ബാങ്കിലെ നിക്ഷേപത്തെ കഴിഞ്ഞാൽ കൂടുതൽ നിക്ഷേപം ഈ അയൽക്കൂട്ടത്തിനകത്തായി.

0: അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് കണ്ടെത്തണമല്ലോ, അങ്ങനെ
1: തീർച്ചയായിട്ടും.
0: കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ?
1: സത്യത്തിൽ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രശ്നമായി വരുന്നത് നമ്മുടെ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ. പക്ഷേ ആ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംരംഭങ്ങളുടെ ഇതിലേക്ക് പോകണം നമ്മൾ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണനം നടത്തുകയും ചെയ്യാൻ ഒത്തിരി മാർക്കറ്റ് അന്വേഷിച്ച് പോകേണ്ട
0: കാര്യമില്ല.
1: ജൈവകൃഷിയിലൂടെ കിട്ടുന്ന ഏതൊരു വസ്തുവും എല്ലാ ആളുകളും വാങ്ങും, ഓൺലൈനായിട്ട് വാങ്ങും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം പ്രദേശങ്ങളിലടക്കം ഈ കുടുംബശ്രീയുടെ ഒരു രൂപീകരണത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും വിദേശത്തേക്കും അടക്കം കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിനകത്തെ കുടുംബശ്രീ ലേബൽ ഇതിൽ തന്നെ എന്തുണ്ട്,
0: പ്രോഡക്ട്സ്
1: വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള വിപണന സാധ്യതകളെ കണ്ടെത്തി അവർക്ക് വേണ്ട മേളകൾ, മറ്റ് വിപണികളെ പരിചയപ്പെടുത്തൽ, അവരുടെ സാധനങ്ങളെ മറ്റ് കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തൽ, അതുവഴി ഇവരുടെ ഒരു വ്യാപാരം വർദ്ധിപ്പിക്കാനും അത് വിപണനം നടത്താനും കഴിയുന്ന മേഖലകളെ കണ്ടെത്താനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയെ പോലുള്ള ജില്ലകളിൽ ഈ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വലിയ നിലയിൽ വിജയിക്കുന്നില്ല. അതിവിടുത്തെ നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും സ്ത്രീകളുടെ വലിയ ഉത്തരവാദിത്വവും ചുമതലയും ജോലിഭാരവും മൂലമാണ് നടന്നു പോകാത്തത് എന്നാണ് എൻ്റെ അനുഭവം. അത്
0: അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലൊരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് സഹായമാണ് നമുക്ക് അവർക്ക്?
1: നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്തു കൊടുക്കാം. ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയാണ് സ്ത്രീകളെ മാത്രമല്ല കുട്ടികളെയാണെങ്കിലും സഹായിക്കാൻ വേണ്ടി നമ്മളൊരു 35 കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം നൽകി
0: അയച്ചിട്ടുണ്ട്.
1: അപ്പോൾ അവർ തിരികെ വന്നിട്ട് ചില കുട്ടികൾ ചോദിക്കും, അടുത്ത ആളെ പഠിപ്പിക്കാൻ ഞാൻ സഹായിക്കണോ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് അടുത്തൊരാൾ നിപ്പുണ്ടാവും.
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക്
1: ഒരു പ്രതിഫലം. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ സഹായിക്കാം. എനിക്ക് വളരെ അഭിമാനം തോന്നിയൊരു, ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി, അവൻ എന്നെ എനിക്ക് പഠിക്കണം എന്ന് പറയുമ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെയാണ് പഠിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ആ കുട്ടിയെ ഞാൻ എങ്ങനെ പഠിപ്പിക്കാൻ ഒരു സഹായം കൈത്താങ്ങ് കണ്ടെത്തും എന്നിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചു വിട്ട ഒരു അവൻ പെട്ടെന്ന് വന്നിട്ട്, ചേച്ചി ഞാൻ ഇങ്ങനെ ചേച്ചിയൊക്കെ കൂടെ സഹായിച്ചാണല്ലോ എന്നെ പഠിപ്പിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ച് എനിക്ക് നല്ലൊരു ജോലിയും നല്ല സംവിധാനവും ഇപ്പോൾ ഉണ്ട്, ചേച്ചി ഞാൻ എന്താ സഹായിക്കേണ്ടതെന്ന് പെട്ടെന്ന് എന്നോട് ചോദിക്കുക വന്ന്. എനിക്കുണ്ടായ സന്തോഷത്തിന് ഒരു സന്തോഷം സങ്കടവും വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതുവഴി ഞാൻ ആ മറ്റൊരു കുട്ടിയെ 15 അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, അവൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, അത് പഠിച്ചു കഴിയുമ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ പഠിച്ച് ജോലിയായി കഴിയുമ്പോൾ ഞാൻ ഒരാളെ പഠിപ്പിക്കാൻ സംവിധാനം ചെയ്തോളാം. അത് ആൺകുട്ടിയാണെങ്കിലും
0: പെൺകുട്ടിയാണെങ്കിലും
1: ആ പെൺകുട്ടിക്കാണെങ്കിലും കൊടുക്കുന്നുണ്ട്. അച്ഛനൊന്നും ഇല്ലാത്ത കുട്ടികളെ നമ്മൾ അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, തീർച്ചയായിട്ടും അതിനുവേണ്ടൊരു സംവിധാനം നമ്മൾ കണ്ടെത്തി അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സഹായം നമ്മൾ മറ്റൊരുള്ളവരിൽ നിന്നും കൂടെ സ്വീകരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കും, സഹായിക്കും എപ്പോഴും. അത് ഒരു കടമയായിട്ട് ഞാൻ കരുതുന്നുണ്ട്.
0: എനിക്ക് മറ്റൊരു ചോദ്യമുള്ളത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഡിവോഴ്സ് കേസുകളും അതുപോലെ ആത്മഹത്യാ കേസുകളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വളരെ ചുരുക്കം കാലം മാത്രം അവർ വധൂവരന്മാരായിട്ട് ജീവിച്ചിട്ട് അതിനുശേഷം ഡിവോഴ്സ് വാങ്ങി ഒന്നെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നു, അത്തരം അപകടങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും കൗൺസിലിംഗ് പോലുള്ള എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ?
1: എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കുടുംബ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് അവരെ സഹായിച്ച് ഒരു കുടുംബത്തിനകത്ത് നമ്മുടെ നിലവിലുള്ള സാമൂഹിക സ്ഥിതി അനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുക. അവർക്കൊരു വിശ്വാസം ഉണ്ടെന്നില്, ഞാൻ ഇടപെട്ടാൽ അവർക്കത് ഒരു പരിഹരിക്കപ്പെടും എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നൂറുകണക്കിന് കുടുംബ വിഷയങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാത്ത് ഒരാളുണ്ടാവും വീട്ടിൽ. ആ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സ്
0: പഠിച്ചു.
1: പ്ലസ് ടു അന്നേരം ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു ആദ്യം പാസ്സാവാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷരതയുടെ പ്ലസ് ടു പാസ്സായിട്ട് ഞാൻ കൗൺസിലിംഗ് കോഴ്സും കൂടെ പഠിച്ച് അതിൻ്റെ ഡിപ്ലോമയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഡിപ്ലോമ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞത്, കുടുംബ വിഷയങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്.
0: തീർച്ചയായിട്ടും
1: ആ രണ്ട് ഭാഗത്തുള്ള വിഷയങ്ങൾ
0: ആയിരിക്കാം.
1: ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന
0: ചിലപ്പോൾ
1: സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാവാം. ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി രണ്ടുപേരും പോയാൽ തീർച്ചയായിട്ടും ആ കുടുംബം മുമ്പോട്ട് പോകും. ഇത് രണ്ടുപേരും വാശിക്കാരാ എപ്പോഴും.
0: അതെ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ആരും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ.
1: അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം കുടുംബ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടൊരു പ്രോജക്റ്റ് തയ്യാറാക്കി, അതിന് വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് പ്രോഗ്രാം തയ്യാറാക്കി, ഒരു പ്രീമാരേജ് കോഴ്സ് തയ്യാറാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കേന്ദ്രീകരിച്ച് നമ്മളൊരു കുടുംബ കൗൺസിലിംഗ് നടപ്പാക്കിയ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വന്ന കുടുംബ വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ചു, അല്ലാത്തത് നിങ്ങൾ പിരിയാനുള്ള

0: കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു വിടും. ഞാൻ പറയണത് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു ബന്ധം പിരിയുന്നു, ഒരു ബന്ധം പിരിയുന്നു, ബന്ധം പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അതുരുമാനോ വിഷമോ
1: കുഞ്ഞുങ്ങളെ
0: ബാധിക്കുന്നുണ്ട് എന്ന് അത് തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഭാര്യയും ഭർത്താവുക. ഇവരുടെ തെറ്റുകൾ പരസ്പരം ക്ഷമിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനും കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് പോകും. അതാണ് അവർ ചെയ്യേണ്ടത് എന്നൊരു ബോധം അവരുടെ സംസാരത്തിലൂടെ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ വഴക്ക് വരേണ്ടാണ് വഴക്ക് പറയും, നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ നിയമപരമായിട്ട് നേരിടും, നിയമപരമായി പോലീസിന്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കൗൺസിലിംഗ് അടക്കമുള്ള പ്രീ മാരേജ് കോഴ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഓരോ സമുദായവും അവരുടെ പ്രീ മാരേജ് കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അത് കുറെ കൂടി കർക്കശമായി നടപ്പാക്കുന്നതിന്
1: വേണ്ടിയിട്ടൊരു
0: ഉറപ്പുവരുത്തണം. അത് സമുദായ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയും, അത് പൊതുവായി പഞ്ചായത്ത് പ്രോജക്റ്റുകൾക്ക് ചെയ്യാം. പഞ്ചായത്ത് ആണ് ഏറ്റവും ഗ്രാമീണ മേഖലകളിൽ ഇടപെടുന്നത്. അപ്പം ഗ്രാമപഞ്ചായത്ത് വാർഡിനകത്തെ ഇത്ര പെൺകുട്ടികൾ ഇത്ര ആൺകുട്ടികൾ
1: ആ വാർഡിലെ മെമ്പറിന് മറ്റുള്ള ആരെക്കാളും കൂടുതലായിട്ട്
0: അപ്പൊ അവര് അതിനെ ഒരു മുൻകൈ എടുത്ത് അത്തരം പദ്ധതികളൊക്കെ ഉണ്ടാക്കിയാൽ അതിപ്പോ നമ്മുടെ അംഗൻവാടി വഴിയൊക്കെ നടക്കുന്നുണ്ട്. കുറെ എന്താ പറയുക, അംഗൻവാടിയൊക്കെ നടക്കുമ്പോൾ ആ നടത്തുന്ന കാര്യങ്ങൾ കൗമാര വിദ്യാഭ്യാസവും പ്രീ മാരേജ് കോഴ്സും എല്ലാം വൺ സൈഡാണ്, പെൺകുട്ടികളെ മാത്രമേ കേന്ദ്രീകരിക്കൂ, ആൺകുട്ടികളും വേണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത.
1: പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഇത്തരത്തിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ദിശ പോലുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതകൾ കൂടുന്നു, അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ അവരുടെ കുടുംബ പരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കുമോ, അതോ കൂടുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങളാണോ, അതോ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ പ്രഷറുകൾ കാരണമായിരിക്കും, അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്?
0: നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ നിലയിൽ ഈ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. മുൻകാലങ്ങളിൽ അന്ന് അത്രയും വലിയ കഠിനമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ
1: ഒരുപക്ഷെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതുപോലെ ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടു പോകുന്നുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവരവരുടെ റൂം, അവരവരുടെ മൊബൈല്, ഒരു കുടുംബത്തിൽ തന്നെ ഓരോരുത്തർക്കും മൊബൈൽ ഉണ്ടാവും.
0: മുൻപുണ്ടായിരുന്നത് കുടുംബത്തെ ഒരു കൂട്ടുകുടുംബമായിരുന്നു,
1: കൂട്ടുകുടുംബമായിരുന്നു.
0: ഇപ്പൊ ഒറ്റയ്ക്കൊറ്റയ്ക്ക നമ്മളെ
1: അണുകുടുംബം ആണെങ്കിൽ പോലും അണുകുടുംബത്തിലെ അംഗങ്ങൾ പോലും ഒറ്റയ്ക്ക്
0: അതേ പറഞ്ഞ അതിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക. അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഇപ്പൊ
1: മൊബൈലാണ്.
0: ഇന്റർനെറ്റ് കണക്ഷൻ
1: ഒരു മിനിറ്റ് പോലും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരില്ല,
0: ഒരു മിനിറ്റ് പോലും. പക്ഷേ ഇന്റർനെറ്റിന്റെയും ഇത്തരത്തിലുള്ള മീഡിയകളുടെയും ഉപയോഗങ്ങളെല്ലാം വലിയ നിരയിൽ നമ്മുടെ സമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെയും ബോധത്തെയും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന ആളിനെ കഴിഞ്ഞും കൂടുതൽ സ്നേഹം മറ്റൊരാൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന ഒരു
1: അവരുടെ
0: ബലഹീനതകളിൽ ഈ മനസ്സുകൊണ്ട് ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവരിലേക്ക് ആഴ്ന്നിറങ്ങാൻ
1: ചാറ്റിങ്ങില്
0: ചാറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ സൗഹൃദങ്ങളും സുഹൃത് ബന്ധങ്ങളും ഒന്നും മോശമെന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ.
1: തീർച്ചയായും
0: അത് നല്ല രീതിയിൽ വേണം, പക്ഷെ അത് ആരോഗ്യകരമാവണം, അത് സദാചാര മൂല്യങ്ങളെ നിലനിർത്തുന്നതാവണം, ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് അവരെ സംശയത്തിനിടയാക്കുന്നതാവരുത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് മുഖത്ത് നോക്കി കണ്ണു നോക്കി സംസാരിക്കാനൊക്കെ പറ്റണം. അത് സംസാരിക്കുമ്പോഴാണ് അവൾ അവളാവുന്നത്. പക്ഷേ ഏതൊരു സ്ത്രീ മുഖത്ത് നോക്കി സംസാരിച്ചാലും പുരുഷൻ കണ്ണിൽ നോക്കാൻ ശ്രമിക്കാറില്ല. കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ഹൃദയത്തിൽ തൊടുന്നു എന്നുള്ള അനുരാഗത്തിന്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് ഈ കണ്ണിലൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് തോന്നുക അവരോട് പ്രണയമാണോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. മുഖത്ത് നോക്കി നല്ല നിലയിൽ ഏതൊരു സ്ത്രീക്കും സംസാരിക്കാൻ കഴിയുന്നത് പോലുള്ള ഒരു അറിവോടുകൂടി സ്ത്രീ മാറുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മോചനം നേടാൻ കഴിയും. ഈ ഇന്റർനെറ്റും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മൾ AI സംവിധാനങ്ങളും എല്ലാം ഒരു ഭാഗം വരെ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നുണ്ട് വലിയ നിലയിൽ. അതിനകത്ത് സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വളരെ അടിസ്ഥാനപരമായി ശാശ്വതമായ ബന്ധങ്ങളോ പരിഹാരങ്ങളോ അല്ല. സ്ത്രീയെ അപകടത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളാണതെല്ലാം. ഒരു കൂട്ട് വേണമെങ്കിൽ അത് നിയമപരമായി
1: നേരായ
0: മാർഗത്തിൽ ഒരു കൂട്ട് എന്ന നിലയ്ക്ക് കണ്ടുപിടിക്കാനും ആ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും വേണ്ട സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതല്ലാതെയുള്ള ഒരു ബന്ധങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബോധം കൂടെ നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണം. ഞാൻ മിക്കവാറും സംസാരിക്കുമ്പോൾ ഞാൻ പറയും മോളേ എന്ന് എവിടെയെങ്കിലും വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം ഇറങ്ങി പുറപ്പെട്ടു പോകരുത്, നിങ്ങൾ ചിന്തിക്കണം.

0: മോളെ എന്ന് വിളിക്കുന്നേ കഴിഞ്ഞും കാര്യമായി നമ്മുടെ കുടുംബത്തിനകത്ത് സമയമുണ്ടായില്ലെങ്കിൽ ആ സമയമില്ലാതെ നമ്മൾ ചൂഷണം ചെയ്യരുത്. പക്ഷേ ഈ പറഞ്ഞ കുട്ടികളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ നമ്മളുടെ അന്തസ്സിനെ നിലനിർത്തുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.
1: എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി, ആകാശവാണിക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിൽ നന്ദിയും അറിയിക്കുന്നു. അപ്പം ഈ പ്രവർത്തനം ഇതേ രീതിയിൽ ഇതിലും കൂടുതൽ ആർജവത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി,
0: ഒത്തിരി നന്ദി.
2: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ ആദ്യം ശശികല അവതരിപ്പിച്ച ഒരു ലളിത.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് യുവത്വത്തിൻ്റെ ഹൃദയം കീഴടക്കിയ താരമാണ് ദുൽഖർ സൽമാൻ. അഭിനയത്തിലെ സ്വാഭാവികത കൊണ്ടും കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ടും ഭാഷകളുടെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റേതായ ഇടം നേടിയ കലാകാരൻ. ഓരോ കഥാപാത്രവും പുതുമയുടെ നിറങ്ങൾ ചാർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഗാനങ്ങളും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി മാറിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ മൃദുലസ്പർശവും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും യാത്രകളുടെ സ്വപ്ന സൗന്ദര്യവും ജീവിതത്തിൻ്റെ ആഘോഷവും നിറഞ്ഞ ആ ഗാനങ്ങൾ ഇന്നും സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ടവയാണ്. ഇന്ന് ജൂലൈ 28 മലയാളത്തിൻ്റെ സ്വന്തം കുഞ്ഞിക്കായ്ക്ക് ജന്മദിനത്തിൻ്റെ മധുരാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മളിലേക്ക് ഒഴുകിയെത്തിയ ചില മനോഹര ഗാനങ്ങൾ നമുക്കൊരുമിച്ച് ആസ്വദിക്കാം. ഓരോ ഗാനവും ദുൽഖർ സൽമാൻ എന്ന കലാകാരൻ്റെ അഭിനയയാത്രയിലെ ഓരോ സുന്ദരയേടുകളാണ്. സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാൻ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. ആ ചിത്രത്തിലെ ഒരു ഗാനം തന്നെ ആദ്യം നമുക്ക് കേൾക്കാം. പാടിയത് ജെയ്ക്സ് ബിജോയ്, സംഗീതം നിഖിൽ, രചന കൈതപ്രം.

പ്രണയം ചിലപ്പോൾ ഒരു പട്ടം പോലെയാണ്. മനസ്സിൻ്റെ ആകാശത്ത് വർണ്ണങ്ങൾ വിരിയിച്ച് സ്വപ്നങ്ങളുടെ കാറ്റിലേറി അത് പാറിപ്പറക്കും. ആ പ്രണയത്തിന് യുവത്വത്തിൻ്റെ താളവും സംഗീതത്തിൻ്റെ മാധുര്യവും പകർന്ന ചിത്രമാണ് പട്ടം പോലെ. ദുൽഖർ സൽമാന്റെ പുഞ്ചിരിയും മാളവിക മോഹന്റെ നിഷ്കളങ്കതയും ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മനോഹരമായൊരു പ്രണയ ചലച്ചിത്രാനുഭവമായിരുന്നു. ഈ ചിത്രത്തിലെ ഹരിചരണും മൃദുല വാര്യടും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.

ജീവിതം ഒരു മത്സരമാകുമ്പോൾ വിജയിക്കുന്നത് കഴിവ് മാത്രമല്ല, മനുഷ്യത്വം കൂടിയാണ്. തോൽവികളെ പാഠങ്ങളായും സ്വപ്നങ്ങളെ പ്രചോദനമായും മാറ്റിയ രണ്ട് യുവാക്കളുടെ കഥയാണ് വിക്രമാദിത്യൻ. സൗഹൃദത്തിൻ്റെ നിറവും പ്രണയത്തിൻ്റെ സുഗന്ധവും ജീവിത പാഠങ്ങളുടെ ആഴവും ചേർന്ന് മലയാള സിനിമയ്ക്ക് ലഭിച്ച മനോഹരമായൊരു സമ്മാനമാണ് ഈ ചിത്രം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് വർമ്മ രചിച്ച വിജയ്പാൽ ഈണം നൽകി നജീം അർഷാദും സൗമ്യയും പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം.

ജീവിതം നമ്മെ പലതും പഠിപ്പിക്കും. ചിലപ്പോൾ വിജയങ്ങൾ നമ്മെ ഉയർത്തുമ്പോൾ നഷ്ടങ്ങൾ നമ്മെ മനുഷ്യരാക്കും. കുടുംബത്തിൻ്റെ കരുതലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ചേർന്നെഴുതിയ ഒരു ചിത്രമാണ് ജോമോൻ്റെ സുവിശേഷങ്ങൾ. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനും വീണാലും വീണ്ടും എഴുന്നേൽക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളിലൊന്നായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്നു. പാടിയത് അഭയ് ജോധ്പുക്കർ, മെറിൻ ഗ്രിഗറി എന്നിവർ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

ചില സിനിമകൾ കണ്ടു തീരുമ്പോൾ അവസാനിക്കും, എന്നാൽ ചിലത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. സൗഹൃദം എത്ര മനോഹരമാണെന്നും സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്നും നമ്മെ പഠിപ്പിച്ച ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. യുവത്വത്തിൻ്റെ ചിറകിലേറി പറന്ന ഈ സിനിമ ഇന്നും ഓരോ മനസ്സിലും പുഞ്ചിരി വിരിയിക്കുന്നു. ദുൽഖർ സൽമാൻ്റെ അർജുൻ എന്ന കഥാപാത്രം പോലെ ജീവിതത്തെ സ്നേഹിക്കാനും ഓരോ നിമിഷവും ആഘോഷമാക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു നിത്യഹരിത ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം.

പിറന്നാൾ ദിനത്തിൽ പ്രിയ താരത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനിയും 1000 കഥാപാത്രങ്ങളിലൂടെ, 1000 പുഞ്ചിരികളിലൂടെ, 1000 നല്ല സിനിമകളിലൂടെ അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ.

ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, സന്ദർശിക്കൂ www.wavespb.com.

0: കഥകൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705 ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നതും. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് 2018 പരിപാടി ആരംഭിച്ചത്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. തലസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda തത്വത്തിൽ അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. നിലവിൽ 2 5 3 ഉൾപ്പെടെ 10 ഇന്ത്യ 8 സ്ഥാനത്താണ്. സ്ഥലമേറ്റെടുക്കലിൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ 1 കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി

0: പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത രഞ്ജിത് പാടിയൊരു ഗാനം കേൾക്കാം. രചന സുഹൈൽ ഖോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

സമയം 8 മണി കഴിഞ്ഞ് 44:35. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഭാഷ ആശയവിനിമയോപാധി എന്നതിൽ കവിഞ്ഞ സാഹിത്യപരമായ ഉയർന്ന മേഖലകളിലേക്ക് കൂടി വ്യാപരിക്കും വിധം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഭാഷാപ്രയോഗങ്ങൾ വ്യക്തിത്വ രൂപീകരണത്തെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. മാതൃഭാഷയിലൂടെയാണ് നമുക്ക് വൈകാരികമായി പലതും അവതരിപ്പിക്കാനാകുന്നത്. കഥകളതിമോഹനം എന്ന ആദ്യ പാഠഭാഗത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഭീഷ്മ പിതാമഹന്റെ സാരഥ്യത്തിൽ 10 ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറിയത്. 10-ാം ദിവസം കൗരവപ്പടയുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിലായി സ്വച്ഛന്ദ മൃത്യു കാത്തുകിടക്കുകയാണ്. അടുത്ത കൗരവ സേനാധിപതിയായി ആരെ നിയമിക്കണം എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവിന്റെ മുന്നിൽ തെളിഞ്ഞ ചിത്രം ആത്മമിത്രമായ കർണനെയായിരുന്നു. തന്റെ അംഗരാജ്യത്തിന്റെ രാജാവും വിശ്വസ്തനും വില്ലാളി വീരനുമായ കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് മഹാരാജാവ് ദുര്യോധനൻ കർണനോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും അതിന് കർണന്റെ പ്രതികരണവുമാണ് പാഠഭാഗം. തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ താൻ സേനാധിപതിയാകുന്നത് കർണൻ എതിർക്കുന്നു. കർണന്റെ നിലപാട് ശ്ലാഘനീയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന് പറയുന്ന കർണൻ, തനിക്കിത് കേൾക്കാൻ സുഖമുള്ള വാർത്തയാണെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ തനിക്കതിന് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു. തൻകാര്യം നേടാൻ വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത ഈ സമൂഹത്തിൽ കർണന്റെ ഈ നിലപാട് വളരെ പ്രസക്തമാണ്. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള യോദ്ധാവായ കർണൻ പ്രശംസ ആഗ്രഹിക്കാത്തവനുമാണ്. പഞ്ചവർണക്കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത് തന്നെ. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇഷ്ടഭക്ഷണമായ പാൽ, തേൻ, പഞ്ചസാര, കദളിപ്പഴം, നീലക്കരിമ്പിൻചാറ്, കരിക്കൻ വെള്ളം തുടങ്ങി വിവിധ വിശിഷ്ടമായ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കുളിർമയേറിയ കഥ പറയാനായി പഞ്ചവർണക്കിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. ഭാഷാപരമായ മിതത്വം പാലിച്ചാണ് കവി രാമായണ കഥ അവതരിപ്പിക്കുന്നത് തന്നെ. ചൊല്ലുന്നതുണ്ടു ഞാൻ കനക്കെ ചുരുക്കി എന്ന് പറയുന്നത് കനത്ത ആശയങ്ങൾ സംഗ്രഹീതമായി പറയുന്ന കവി കൂടിയായി ആധുനിക മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ മാറുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. 2-ാം അധ്യായമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണുള്ളത്. വിദർഭ രാജാവായ ഭീമന്റെ മകൾ സുന്ദരിയും സുശീലയുമായ ദമയന്തിയെ വിവാഹം ചെയ്യാനായി നിഷിത രാജ്യത്തെ മഹാരാജാവായ നളന് ആഗ്രഹമുദിച്ചു. നളന് തന്റെ ദൂത് ദമയന്തിയെ അറിയിക്കാനായി എന്തു വേണമെന്ന ചിന്താഗതിയിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. തന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ ശയിക്കുന്ന സ്വർണവർണമായ അരയന്നത്തെ കണ്ടു മോഹിച്ച് അദ്ദേഹം അരയന്നത്തെ പിടിക്കുന്നതും അപ്പോൾ അരയന്നം രക്ഷപ്പെടാനായി പറയുന്ന സംഭാഷണങ്ങളുമാണ് പാഠഭാഗ സന്ദർഭത്തിലുള്ളത്. ഹംസം, നളൻ എന്നീ 2 കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തിലുള്ളത്. ഹംസം മിഴിവാർന്ന ഒരു കഥാപാത്രം കൂടിയാണ്. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനായ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിന് ഉണ്ണായി വാര്യർ നൽകിയിരിക്കുന്നത്. പക്ഷിയിൽ ഒരു മാനുഷിക ഭാവം ഉണ്ണായി വാര്യർ ആരോപിക്കുന്നുമുണ്ട്. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. ഭയന്നുപോയ ഹംസം രാജാവിനോട് അഭയം യാചിക്കുകയാണ്. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബത്തെക്കുറിച്ച് ഹംസം വിലപിക്കുകയാണ്. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയും ഗർഭിണിയായ ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ പാപമുണ്ടാകുമെന്നും രാജാവിനോട് പറയുന്നു. ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ട മഹാരാജാവിന്റെ മനസ്സ് അലിയുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാജാവ് തുറന്നു പറയുന്നുമുണ്ട്. രാജാധികാരം പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെ തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ മഹാമനസ്കത ഇവിടെ അഭിനന്ദനീയവുമാണ്. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. ഹംസത്തിന്റെ സൗന്ദര്യവും സ്വർണവർണവുമാണ് രാജാവിന് ഹംസത്തെ പിടിക്കാൻ പ്രേരിപ്പിച്ചത്. രാജാവ് പരമമാന്യനായതിനാൽ ഹംസം വേഗം സ്വതന്ത്രനുമായി. നഷ്ടമായിപ്പോയ ജീവിത മൂല്യങ്ങളും ആദർശങ്ങളും തിരികെ കൊണ്ടുവരാനും സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടാതിരിക്കാനുമുള്ള സന്ദേശം ഈ പാഠഭാഗം നൽകുന്നുണ്ട്. നാടകീയതയും വൈകാരികതയും ഒത്തിണങ്ങിയ ഈ സാഹിത്യ സൃഷ്ടി ഉണ്ണായി വാര്യരെ അവിസ്മരണീയനാക്കുന്നു. മൂന്നാം അധ്യായമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് തമിഴ് സിനിമയിലെ അതുല്യ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചന കൂടിയാണിത്. പ്രകാശ് രാജ് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷേ ഏത് ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. തങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുകയുമുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറു പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ പ്രകാശ് രാജ് മാതൃഭാഷ അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് മാതൃഭാഷ ഉപയോഗിക്കാൻ അറിയാത്ത അനുഭവം പ്രകാശ് രാജിനെ ചിന്തിപ്പിക്കുകയും മാതൃഭാഷാ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടുതൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ പലപ്പോഴും മാതൃഭാഷയെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഭാഷ കേവലം ഒരു പദബന്ധമല്ല, ഭാഷ ഓരോ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം അറിയില്ല. മാതൃഭാഷ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല. ഒരു മരത്തിന് അതിന്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവന്റെ മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറിക്കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ട് കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്നു.

0: ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ എടുത്ത് പഠിപ്പിക്കാൻ അവളുടെ അമ്മ താല്പര്യപ്പെട്ടതിന്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് 5 ഭാഷകൾ കൈവശമാക്കിയ ലേഖകൻ. മാതൃഭാഷ അറിയാതെ മറ്റേത് ഭാഷ കൈവശപ്പെടുത്തിയാലും കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഓരോ നാടിന്റെ സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞതെന്ന് തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ലേഖകൻ പറയുന്നത്. ഗുഗിവാ തിയാഗോ എന്ന കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളിനീകരണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രവും ഇതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രം ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല. മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കാവുന്നതാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര്, അതിനെ തള്ളിപ്പറയുന്നത് സ്വന്തം മാതൃത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. മാതൃഭാഷയിൽ ആ പ്രദേശത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും സംസ്കാരവും പരിഷ്കാരവും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പഠനം ഏറ്റവും പ്രാധാന്യമേറിയതും കൂടിയാണ്.
1: 10 ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1 പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

കഥയുടെ പേര് സാവിത്രി. അതാ ഒരു രഥം, സാമാന്യ വേഗത്തിൽ സഞ്ചരിക്കുന്നു. മനോഹരമായ ഒരു രഥം, അതിൽ ലാവണ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കന്യകാരത്നം ഇരിപ്പുണ്ട്. ഒരു മനോഹരാംഗി, അവൾ ഒരു രാജകുമാരിയാണ്.

രാജ്യത്തിലെ രാജാവാണ് അശ്വപതി. അദ്ദേഹത്തിന്റെ മകളാണ് ആ തേരിലിരിക്കുന്നത്. കന്യകയാണവൾ. സത്യധർമ്മങ്ങളും സ്വഭാവശുദ്ധിയും സ്നേഹവും കരുണയും ഒക്കെയുള്ള ഉത്തമയായ ഒരു പെൺകുട്ടി. അവളുടെ പേരാണ് സാവിത്രി. സാവിത്രി യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നോ? അവൾക്കൊരു നല്ല ഭർത്താവിനെ കണ്ടുപിടിക്കാൻ. പണ്ട് പണ്ട് നടന്ന കഥയാണിത്. അന്നത്തെ പെൺകുട്ടികൾ ഏറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. അതിസുന്ദരിയും സുശീലയുമായ സാവിത്രിക്ക് വിവാഹ പ്രായമായി. അവളുടെ സൗന്ദര്യവും ശീലഗുണവും ഏറെ പ്രസിദ്ധമായിരുന്നു. അടുത്തുള്ളവരും അകലെയുള്ളവരും അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. വീരന്മാരും ശൂരന്മാരും സുന്ദരന്മാരുമായ പല രാജകുമാരന്മാരും അവളുടെ അതീവ സൗന്ദര്യത്തിന് അർഹതയില്ലാത്തവരാണെന്ന് ചിന്തിച്ച് വിവാഹ ആലോചനയുമായി പോലും വന്നില്ല. അവൾ അത്രയ്ക്ക് സുന്ദരിയാണ്. സാവിത്രിക്ക് ഒരു വരനെ കിട്ടാൻ പ്രയാസമായി. സൗന്ദര്യം കൂടിപ്പോയാലും കുഴപ്പമാണല്ലോ. അവളുടെ അച്ഛൻ അശ്വപതി രാജാവ് ഒരു മരുമകന് വേണ്ടി വളരെ പരിശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല.

മോളെ, നീ തന്നെ നിന്റെ ഭർത്താവിനെ കണ്ടെത്തണം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നു. അപാരമായ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള സാവിത്രിക്ക് ഭാവി വരനെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുമല്ലോ. എന്താണ് അവളുടെ സങ്കല്പം?

അത്രയേ ഉള്ളൂ. അവൾ അച്ഛന്റെ അനുവാദത്തോടു കൂടി ഒരു രഥത്തിൽ കയറി പല പല ദേശങ്ങളിലും യാത്ര ചെയ്തു. അർഹതയുള്ള രാജകുമാരന്മാർക്കായി അന്വേഷണം ആരംഭിച്ചു. ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ഒരു യുവതി പര്യടനം നടത്തുന്നു. അക്കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യം അത്രമേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആരെയും സാവിത്രിക്ക് ബോധിച്ചില്ല.

പുരുഷനാകണമെങ്കിൽ ഏറെ ഗുണങ്ങൾ വേണം. കണ്ടെത്തിയ ഉത്തമ പുരുഷന്മാരൊക്കെ ആരോഗ്യമില്ലാത്തവര്. ആരോഗ്യമുള്ളവന് സമ്പത്തിൽ ആശ. ചിലർ ഭാര്യയിൽ മഹത്വം കാണുന്നില്ല, ചിലർക്ക് ബുദ്ധിയില്ല, ചിലർക്ക് ശാസ്ത്ര അവബോധമില്ല. സാവിത്രി ആകെ കുഴഞ്ഞു. ഒടുവിൽ അവൾ മടങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. ആ രഥം അതാ സാവിത്രിയുടെ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. പൊടിപടലം പരത്തി രഥം വേഗത്തിൽ പാഞ്ഞു. വെളിയിലെ കാഴ്ച കണ്ടിരുന്ന സാവിത്രി പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, നിർത്തൂ നിർത്തൂ, രഥം നിർത്തൂ. അതാ ആ കാണുന്ന വനത്തിന്റെ അരികിൽ ഒരു കുടിൽ. ആ കുടലിന്റെ വാതിലിൽ ഒരു യുവാവ്, ഒരു യുവകോമളൻ, ആദി തേജസ്വി തേരിലും നിറങ്ങി.

മനസ്സ് പറഞ്ഞു, ഈ യുവാവാണ് എന്റെ പുരുഷൻ. സാവിത്രി ആ യുവാവിന്റെ ജീവിത പശ്ചാത്തലം ചോദിച്ചറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ പേര് സത്യവാൻ. വിമൽസേനൻ എന്ന രാജാവിന്റെ മകനാണ് സത്യവാൻ. പക്ഷേ ഇപ്പോഴദ്ദേഹം രാജാവല്ല. ഒരു ശത്രുവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട വിമൽസേനനെ രാജ്യത്ത് നിന്നും ആട്ടിപ്പായിച്ചു. ആരുമറിയാതെ ദൂരദിക്കിൽ വന്ന് ഒരു കുടിൽ കെട്ടി അദ്ദേഹവും കുടുംബവും താമസിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തിയ ആളാണ് വിമൽസേനൻ. കുറെ കാലമായി അദ്ദേഹം അന്ധനുമാണ്. ഭാര്യ സുഖമില്ലാത്തവൾ. രണ്ടുപേരെയും പോറ്റുന്നതും പരിചരിക്കുന്നതും ആ ഓമന പുത്രൻ സത്യവാൻ. സൽസ്വഭാവത്തിന്റെ മൂർത്തിമത് ഭാവമാണ് സത്യവാൻ. കാട്ടിൽ ചെന്ന് വിറക് വെട്ടിയും പഴങ്ങൾ ശേഖരിച്ചും അച്ഛനമ്മമാരെ സത്യവാൻ സംരക്ഷിക്കുന്നു. മാതാപിതാക്കളെ കാണപ്പെട്ട ദൈവങ്ങളായി തന്നെ ആ ചെറുപ്പക്കാരൻ ആരാധിക്കുന്നു. ഇക്കാലത്ത് ന്യൂ ജനറേഷൻ വൃദ്ധമാതാപിതാക്കളെ പറയുന്നത് എന്താ? ഓ, രണ്ട് പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കളെ വൃദ്ധസദനത്തിലാക്കണം. വൃദ്ധസദനങ്ങളുടെ എണ്ണം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അമ്മയുടെ മഹത്വം തിരിച്ചറിയാത്ത മക്കൾ കാലത്തിന്റെ ശാപമായി മാറുന്നു. ശ്രീ ശങ്കരാചാര്യർ എഴുതിയ പ്രസിദ്ധമായ മാതൃപഞ്ചകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, അതെന്താണെന്ന് കേൾക്കൂ.

വേളയിൽ എന്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിനങ്ങൾ. ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികൾ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പൊട്ടുന്ന അമ്മ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏതു മകനാണ് ആ കടം തീർക്കാൻ കഴിയുക? അമ്മീ, ഒരു മകൻ അല്ലെങ്കിൽ മകൾ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം ഏത് കാലത്തും ഏറെ പ്രസക്തമാണ്. ഇവിടെ അന്ധനായ പിതാവിനെയും സ്നേഹമയ്യായ മാതാവിനെയും ഏറെ കരുതലോടെ ബഹുമാനത്തോടെ സത്യവാൻ എന്ന ചെറുപ്പക്കാരൻ പോറ്റുന്നു, ശുശ്രൂഷിക്കുന്നു. സാവിത്രി സത്യവാന്റെ കഥകൾ മനസ്സിലാക്കി. കുടലിൽ താമസിക്കുന്ന ആ യുവാവ് ഒരു രാജകുമാരൻ തന്നെയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അവൾ ഹൃദയത്തിലർപ്പിച്ചു,

0: സാവിത്രി മദ്രരാജ്യത്തിലെ തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പിതാവിനെ കണ്ടു. ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നിരുന്നു. പിതാവും നാരദ മഹർഷിയുമായി സംസാരിച്ചിരിക്കുന്നു. അവൾ പിതാവിന്റെ അടുത്തെത്തി. മകളെ, നിന്റെ അന്വേഷണം സഫലമായോ?
1: സഫലമായി അച്ഛാ. ഞാനൊരു യുവാവിനെ കണ്ടെത്തി, ദ്വിമൽസേന മഹാരാജാവിന്റെ പുത്രൻ സത്യവാൻ.
0: ഇത് കേട്ട രാജാവ് നാരദ മഹർഷിയുടെ അഭിപ്രായം അറിയാനായി ആ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ആ മുഖത്ത് കണ്ടത് ആശങ്കയാണ്. മഹർഷി, എന്താണ് അങ്ങയുടെ അഭിപ്രായം?
2: മഹാരാജാവേ, സാവിത്രിയുടെ തീരുമാനം നിർഭാഗ്യകരമായി പോയി.
0: എന്താണ്? സത്യവാൻ വിരൂപനാണോ അതോ അധർമ്മിയാണോ? എല്ലാം അറിയാൻ ഉൾക്കാഴ്ചയുള്ള മഹർഷി എല്ലാം തുറന്നു പറഞ്ഞാലും രാജാ

രാജാവിനെ ആകാംക്ഷ വർദ്ധിച്ചു. അല്ലല്ല, സത്യവാൻ സുന്ദരനാണ്, മറ്റാരേക്കാളും ധർമ്മിഷ്ഠനുമാണ്. എങ്കിലും വിധി കാലേകുട്ടി ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ്? പറയൂ മഹർഷി. ഒരു വർഷം കഴിയുമ്പോൾ സത്യവാൻ മരിക്കും. അത് കേട്ട് രാജാവ് സ്തബ്ധനായി. തന്റെ മകൾ ആരെ ഇഷ്ടപ്പെട്ടാലും അവളുടെ തീരുമാനം നടത്തിക്കൊടുക്കാൻ മാത്രമാണ് ആ പിതാവിന്റെ ആഗ്രഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോൾ തന്റെ മകൾ വിധവയാകുന്നത് ആ പിതാവിന് ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ ഇനിയും സമയമുണ്ട്. മകളെ, സാവിത്രി, നീ സത്യവാനെ കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കൂ, മറ്റൊരു യുവാവിനെ കണ്ടെത്തും. സാവിത്രിയുടെ മനസ്ഥൈര്യം അപാരമാണ്. താൻ സത്യവാനെ മനസ്സാവരിച്ചു കഴിഞ്ഞു. താൻ എന്തിനാണ് ആ യുവാവിനെ മനസ്സാവരിച്ചത്? പദവിക്ക് വേണ്ടിയോ? ധനത്തിന് വേണ്ടിയോ? ഇല്ല, സത്യവാന് ധനമില്ല, പദവിയില്ല. എന്നാൽ എന്ത്?

അതെ, വിധി ക്രൂരമായി പെരുമാറിയാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സത്യവാൻ മാത്രമാണ് എന്റെ ഭർത്താവ്, അവൾ അച്ഛനോട് പറഞ്ഞു. അച്ഛ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഭർതൃസങ്കല്പം ചെയ്യുകയുള്ളൂ. എനിക്ക് സത്യവാനെ തന്നെ വിവാഹം കഴിക്കണം.

മകളെ, നീ എന്താ നീ പറയുന്നത്? നാരദ മഹർഷി ആരെന്ന് നിനക്കറിയില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അറിയാനുമുള്ള ജ്ഞാനദൃഷ്ടിയുള്ളവനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പാഴാവില്ല. അത് സത്യമാണ്. അതുകൊണ്ട് എൻ്റെ മകൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായി വരും. ഇല്ല ച, ഒരിക്കലുമില്ല. എൻ്റെ ഭർത്താവ് സത്യവാൻ തന്നെ. അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. രാജ്യവും പദവിയും നഷ്ടപ്പെട്ട് അന്ധനായി ദുരിതമനുഭവിക്കുന്ന ജുമൽസേന മഹാരാജാവിനെ അച്ഛൻ ചെന്ന് കാണണം. മകളുടെ ഭർത്താവാകാൻ യോഗ്യനായ സത്യവാനെയും കാണണം. കണ്ട് ഈ വിവാഹം ഉറപ്പിക്കണം. അച്ഛാ, എന്റെ വിവാഹത്തിന്

രാജം. പക്ഷേ ഒരു കാര്യം, നാരദമുനി പറഞ്ഞ കാര്യം അച്ഛൻ ആരോടും പറയരുത്, അമ്മയോട് പോലും പറയരുത്. മകളുടെ ഉറച്ച തീരുമാനത്തിനും നിർദ്ദേശത്തിനും ആ അച്ഛൻ വഴങ്ങി. ഏത് വിധത്തിലുള്ള ആർഭാടങ്ങൾക്കും പഞ്ഞമില്ലാത്ത യുവതി അവൾ പറയുകയാണ്, എന്റെ വിവാഹത്തിന്

ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ പറയുമോ? ശിരസ് മുതൽ പാദം വരെ സ്വർണ്ണാഭരണങ്ങൾ വാരി അണിഞ്ഞുകൊണ്ടല്ലേ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത്? വിവാഹത്തിന്റെ ധൂർത്ത് കൊണ്ട് കടം കയറി ആത്മഹത്യ ചെയ്യുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. വിവാഹങ്ങൾ മിക്കതും പെട്ടെന്ന് തന്നെ വിവാഹമോചനത്തിലും എത്തുന്നു. നമ്മുടെ കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളുടെ ധാർമ്മികമായ ആഗ്രഹപ്രകാരം അശ്വപതി രാജാവ് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തു. സത്യവാനും സാവിത്രിയും ഭാര്യ ഭർത്താക്കന്മാരായി.

നീ ആളുന്നു. നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ. സത്യവാനോ അയാളുടെ മാതാപിതാക്കൾക്കോ യാതൊന്നും അറിയില്ല. സാവിത്രി ഓരോ ദിവസവും ദുഃഖിച്ചു. ഒരു വർഷം തികയുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവൻ മരിക്കും. ദൈവമേ, അത് സംഭവിക്കരുതേ. അവൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും. മറ്റാരും അറിയാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അവൾ കരഞ്ഞു പ്രാർത്ഥിക്കും. ദിവസങ്ങൾ കഴിയും തോറും ആ ദുഃഖം വർദ്ധിച്ചു വന്നു.

നിർഭരമായ ഒരു വർഷം കടന്നുപോയി. ആ ദുർദിനം അടുത്തു വന്നു. ഇനി മൂന്നേ മൂന്ന് ദിവസം മാത്രം. സമയമെടുക്കും തോറും സാവിത്രി തപസ്സിന് ശക്തി കൂട്ടി ഉപവാസമെടുക്കാൻ തുടങ്ങി. അവളുടെ ഈ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ബോധം കെട്ട് വീഴുമായിരുന്നു. ആ സത്യം സാവിത്രിക്ക് മാത്രമേ അറിയൂ. അതിന്റെ വേദന അവൾ മാത്രം അനുഭവിക്കുന്നു. മനം നീരു നീരു പുകഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. മരണം അനിവാര്യമായ സത്യമല്ലേ? ഒടുവിലാ ദുർദിനമെത്തി.

കണ്ണുനീർ ധാരധാരിയായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആരും കാണാതെ അവൾ കണ്ണുനീർ തുടയ്ക്കുന്നു. മോളെ, നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ, അമ്മ അവളെ നിർബന്ധിച്ചു. പെണ്ടമ്മേ, അസ്തമനം കഴിയട്ടെ. സാവിത്രി ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. സാവിത്രി, നീ ഭക്ഷണം കഴിക്കൂ, സത്യവാൻ അവളോട് ആജ്ഞാപിച്ചു. വേണ്ട, അസ്തമനം കഴിയട്ടെ. എന്താണ് നടക്കാൻ പോകുന്നത് അത് അവൾക്ക് മാത്രം അറിയാം. സത്യവാന് വനത്തിൽ വിറക് വെട്ടാനും പഴങ്ങൾ ശേഖരിക്കാനും പോകണം. അതാ അയാൾ കോടാലി കയ്യിലെടുത്തു. വിറക് വെട്ടാൻ പോകുന്ന ഒരുക്കമാണ്. സത്യവാൻ സാവിത്രിയെ നോക്കി പുഞ്ചിരിക്കുന്നു. കുടലിൽ നിന്നിറങ്ങുന്നു. ഒരു കയ്യിൽ കോടാലി, മറ്റേ കയ്യിൽ കൂട. സത്യവാൻ നടന്നു. പിന്നിൽ കാലച്ച കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. സാവിത്രി, സാവിത്രി നീ? അതെ, ഇന്ന് ഞാനും അങ്ങയോടൊപ്പം വരുന്നു. വേണ്ട, നിനക്ക് ഉപവാസമല്ലേ, കുടലിൽ പോയി വിശ്രമിക്കൂ. വേണ്ട, എനിക്ക് വിശ്രമിക്കണ്ട, ക്ഷീണം അല്പം പോലുമില്ല. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അങ്ങയോടൊത്ത് കഴിയും. അരുതെന്ന് പറയരുതേ.

ഭാര്യയുടെ ഒരു അപേക്ഷയും സത്യവാൻ നിരസിച്ചിട്ടില്ല. ഇന്നും അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. അയാൾ അവളുടെ കൈകോർത്ത് പിടിച്ച് ചേർന്ന് നടന്നു. മുമ്പത്തേക്കാൾ മെല്ലെ മെല്ലെ അവർ ആ വനത്തിനുള്ളിലേക്ക് കയറി.

0: ഇങ്ങനെ മനോജ്ഞമായ ആ കാനന ഭംഗി അവൾ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ ഭർത്താവിൽ മാത്രം പറ്റി നിൽക്കുന്നു. അവൾ അയാളുടെ ഓരോ ഭാവവും പരിശോധിക്കുകയാണ്. അവസാന നിമിഷം അടുത്തു വരികയല്ലേ. അതാ മുന്നിൽ നിറയെ പഴങ്ങളുള്ള ഒരു മരം. സത്യവാൻ കൂട സാവിത്രിയെ ഏൽപ്പിച്ചു. കൂട നിറയെ പഴങ്ങൾ പറിച്ചിട്ടു. തൊട്ടടുത്തായി ഉണങ്ങി നിൽക്കുന്ന ഒരു മരം. സത്യവാൻ കോടാലിയെടുത്ത് ആ മരം വെട്ടിത്തുടങ്ങി. സാവിത്രി നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് സത്യവാൻ ജോലി നിർത്തി. കോടാലി താഴെയിട്ടു. വല്ലാതെ കിതയ്ക്കുന്നു. വിയർപ്പ് ശരീരമാകെ ഒഴുകുന്നു. സാവിത്രി, എനിക്ക് സുഖമില്ലാത്തതുപോലെ, ഞാൻ അല്പം ഒന്ന് കിടന്നോട്ടെ.
1: സാവിത്രി ഞെട്ടി.
0: ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഒരു വർഷമായി താൻ കാത്തിരിക്കുന്ന ആ നിമിഷം. സത്യവാൻ അതാ നിലത്ത് മലർന്നു കിടന്നു. അവൾ നിലത്തിരുന്ന് ഭർത്താവിന്റെ ശിരസെടുത്ത് മടിയിൽ വെച്ചു. തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ ശ്രദ്ധിച്ചു നോക്കി. അതാ സത്യവാന്റെ ചുവന്നു തുടുത്ത മുഖം ചാര നിറത്തിലാവുന്നു. വിരിഞ്ഞ നെഞ്ച് പൊങ്ങുന്നുമില്ല, താഴുന്നുമില്ല. അഴകേറിയ കണ്ണുകൾ എന്നേക്കുമായി അടയുന്നു. അവൾ ഭർത്താവിന്റെ മുഖത്ത് മെല്ലെ തലോടി, പിന്നെ പൊട്ടിക്കരഞ്ഞു. നാഥാ, എന്നെ വിട്ടുപോവുകയാണോ? അടുത്ത നിമിഷം അവൾ ധൈര്യം അവലംബിച്ചു. കണ്ണുനീർ വാർക്കുന്ന കണ്ണുകൾ ഭർത്തൃമുഖത്തിൽ അമർത്തി. പെട്ടെന്ന് അവൾക്കൊരു ബോധമുണ്ടായി. അവിടെ ആരുടെയോ സാന്നിധ്യം. കണ്ണുകൾ ഉയർത്തിയപ്പോൾ മങ്ങിയ ഒരു രൂപം. കണ്ണുനീർ തുളച്ച് അവൾ നോക്കി.
1: സാക്ഷാൽ യമൻ.
0: ആരായാലും യമനെന്ന് കേട്ടാൽ തന്നെ ഞെട്ടും. കണ്ടാ പിന്നെ ബോധം കെട്ട് വീണുപോവും. സാവിത്രിക്ക് ഭയത്തിന്റെ കണിക പോലും ഉണ്ടായില്ല. യമൻ വന്നത് നന്നായി എന്നവൾ ധൈര്യപൂർവ്വം കരുതി. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ തല മടിയിൽ നിന്നും നിലത്ത് വെച്ചിട്ട് അവൾ യമനെ നേരിട്ടു. ബഹുമാനത്തോടെ, ധൈര്യത്തോടെ,
1: ധീരയായി സാവിത്രി നേരിട്ടു യമനെ. ആ പതിഭക്തയാൾ ചോദിച്ചേവം, എന്തിനായെത്തി ഇന്നെന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ കാന്തന്റെ ജീവൻ എടുക്കുവാൻ സമ്മതിക്കില്ല ഞാൻ.
0: ദേവാ, അവിടുന്ന് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്, ഞാൻ വിട്ടു തരില്ല. സാവിത്രി, നീ ഭക്തയാണ്, പതിവ്രതയാണ്, പക്ഷേ നിന്റെ ഭർത്താവിന്റെ ആയുസ് തീർന്നിരിക്കുന്നു. അവന്റെ ജീവൻ ഞാൻ കൊണ്ടുപോകുന്നു. സത്യവാൻ സർവ്വഗുണങ്ങളും തികഞ്ഞ ധർമ്മിഷ്ഠനായ പുരുഷനായതിനാലാണ് ഞാൻ നേരിട്ട് വന്നത്, അല്ലെങ്കിൽ എന്റെ കിങ്കരന്മാർ വരുമായിരുന്നു. യമദേവൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്രയായി. സാവിത്രി യമനെയെ അനുഗമിച്ചു. സാവിത്രി, നീ മടങ്ങിപ്പോകൂ, യമൻ ആജ്ഞാപിച്ചു. ഇല്ല, എന്റെ ഭർത്താവിന്റെ ജീവൻ തിരികെ തരൂ. ഇല്ല സാവിത്രി, ഇല്ല, ജീവൻ തരില്ല. പകരം നീ എന്തെങ്കിലും വരം ചോദിക്കൂ, ജീവൻ മാത്രം തരില്ല. ബുദ്ധിമതിയായ സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എന്റെ ഭർത്തൃപിതാവിന് കാഴ്ചയും രാജ്യവും തിരിച്ചു കിട്ടണം. ശരി, അങ്ങനെയാകട്ടെ, ഇനി നീ തിരിച്ചു പോകൂ. സാവിത്രി വീണ്ടും പിന്തുടർന്നു. യമന് നീരസം വർദ്ധിച്ചു, എങ്കിലും അവളെ തടയാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ശക്തി സ്വരൂപിണിയാണ് അവൾ. ശരി, നിനക്കൊരു വരം കൂടി തരാം. പെട്ടെന്ന് അവൾ ചിന്തിച്ചു, തന്റെ പിതാവിന് പുത്രന്മാരില്ല, താൻ ഏക മകളാണ്. ദേവാ, എന്റെ അച്ഛന് പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെ തന്നെ ആകട്ടെ. ആ വരവും അവൾക്ക് നൽകി. സാവിത്രി, നീ ഇനി തിരിച്ചു പോകൂ. സാവിത്രി ആ ആജ്ഞയും ലംഘിച്ചു. ശരി, നിനക്കൊരു വരം കൂടി തരാം. സാവിത്രി ഉടൻ തന്നെ പറഞ്ഞു, എനിക്കും എന്റെ ഭർത്താവിനും പുത്രന്മാരുണ്ടാകണം. ശരി, അങ്ങനെയാകട്ടെ. സത്യവാൻ ജീവിച്ചാലല്ലേ പുത്രന്മാരുണ്ടാകൂ. ദേവാ, എന്റെ ഭർത്താവിന്റെ ജീവൻ വിട്ടു തന്നാലും അദ്ദേഹം ജീവിച്ചാലല്ലേ ഞങ്ങൾക്ക് പുത്രന്മാരുണ്ടാകൂ. ഭർത്താവില്ലാത്ത ഒരു സ്വർഗവും എനിക്ക് വേണ്ട ദേവാ. യമന്റെ മുഖം പ്രസന്നമായി. സാവിത്രി, നീ പരിശുദ്ധകളിൽ പരിശുദ്ധയാണ്. നിന്റെ ഭർത്താവിന്റെ ജീവൻ ഞാൻ തിരിച്ചു നൽകുന്നു. നിങ്ങൾക്ക് സൽപുത്രന്മാരുണ്ടാകും. നിന്റെ യശസ് എന്നെന്നും നിലനിൽക്കും. സ്ത്രീവർഗത്തിന് നീ ഒരു മാതൃകയായി തീരും. അനുഗ്രഹം നൽകി യമൻ അപ്രത്യക്ഷനായി. സാവിത്രി തിരിഞ്ഞോടി. ഭർത്താവിന്റെ മൃതശരീരം കിടന്നെടുത്തെത്തി. നിലത്ത് കിടന്ന ആ തലയെടുത്ത് അവൾ മടിയിൽ വെച്ചു. തണുത്തുപോയ ശരീരത്തിലേക്ക് അതാ ചൂട് കയറുന്നു. ചാരനിറം പൂണ്ട മുഖം ചുവന്നു തുടുക്കുന്നു. ശ്വാസോച്ഛ്വാസത്താൽ

0: നെഞ്ച് ഉയർന്നു താഴുന്നു. അടഞ്ഞിരുന്ന കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കുന്നു. ആ കണ്ണുകൾ പ്രിയ പത്നിയുടെ മുഖത്ത് തങ്ങി നിന്നു. സാവിത്രി, നാഥ! അവൾ അവനെ വാരിപ്പുണർന്നു. അതാ അവർ സന്തോഷത്തോടെ അവരുടെ കുടിലിൽ തിരിച്ചെത്തുന്നു. അത്ഭുതം! വിമൽസേന മഹാരാജാവിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. വരങ്ങൾ ഓരോന്നും സഫലമായി. അവർ നീണാൾ ധർമ്മനിഷ്ഠമായ ദാമ്പത്യ ജീവിതം നയിച്ചു. ലോകത്തെ ഏറ്റവും മഹനീയവും ശ്രേഷ്ഠവും പവിത്രവുമായ ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ഭാര്യയും ഭർത്താവും ചേരുമ്പോഴാണ് പ്രജകൾ ഉണ്ടാകുന്നത്. അമ്മയാകുന്നതും അച്ഛനാകുന്നതും അമ്മുമ്മയാകുന്നതും അപ്പുപ്പനാകുന്നതും ഭാര്യാഭർത്താക്കന്മാരാണ്. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളാണ് രാഷ്ട്രത്തിന്റെ അടിത്തറ. നല്ല കുടുംബിനികളും ഗ്രഹനാഥന്മാരും നിറഞ്ഞതാകട്ടെ നമ്മുടെ ഭാരതം. പ്രിയമുള്ളവരെ, സ്ത്രീയുടെ ശക്തിക്കും ശുദ്ധിക്കും സത്യത്തിനും പാതിവൃത്യ മഹിമയ്ക്കും മകുട ഉദാഹരണമായി മാതൃകാ സ്ത്രീരത്നമായി സാവിത്രി എന്നെന്നും ശോഭിച്ചുകൊണ്ടേയിരിക്കും. സാവിത്രി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സാവിത്രി തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അശോകൻ, അജിത്, പാരുപ്പള്ളി രാജപ്പൻ, അമ്പിളി മാസ്റ്റർ.

ഇസൈതെൻറിലൂടെ മിൻസാര കണ്ണ എന്ന ചിത്രത്തിലെ ഉൻപേർ സ്വല്ല സൈതാൻ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു പെരുമ്പാവൂരിൽ നിന്നും ഷൈജൻ സി ജി. ഷൈജൻ്റെ ഇഷ്ടഗാനം പാടിയത് ഹരിഹരനും സുജാതയും ചേർന്ന്.

ഇന്ന് 9-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മകൻ ദിജീഷിനും ആദരയ്ക്കും വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് മഴയ്ക്കാലമേഘം എന്ന ഗാനം ആവശ്യപ്പെടുന്നു. തൃശൂരിൽ നിന്നും ഷീജ ദാസ്. വാഴ്വേമായം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും വാണി ജയറാമും ചേർന്ന് ദിജീഷിനും ആദരയ്ക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഗാനം നമുക്ക് കേൾക്കാം.

ചിന്നത്തമ്പിയെന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്ന് പാടിയ മനോഹരമായ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാറിൽ നിന്നും രാജൻ.

ഭർത്താവ് പ്രവീണിനു വേണ്ടി മൂന്നാറിൽ നിന്നും ചന്ദ്രലേഖ ആവശ്യപ്പെട്ട ഗാനമാണ് ഇസൈത്തിൻ്റലിൽ നമ്മൾ കേട്ടത്. ചിത്രം മദ്രാസ്, പാടിയത് പ്രദീപ് കുമാർ. ഇസൈത്തിൻ്റലിൽ ഇനി ബൈസൻ വാലിയിൽ നിന്നും പാണ്ഡ്യൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം തുള്ളാതെ മനവും തുള്ളും, പാടിയത് രാജേഷ്.

സൂര്യവംശം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സ്വർണലതയും ചേർന്ന് പാടിയ ഈ ഗാനം ആവശ്യപ്പെടുന്നു. കുമളിയിൽ നിന്നും ലിൻസൺ.

ദേവികുളം ലോക്കാട്ടിൽ നിന്നും രാജലക്ഷ്മിക്ക് ഇസൈത്തണ്ടറിലൂടെ കേൾക്കേണ്ടത് കിളിപ്പേച്ച് കേക്കവ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ വന്തത് വന്തത് എന്ന ഗാനമാണ്.

വൈസഫം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.